0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ടെത്തിയും വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-76684. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.

0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യരെല്ലാവരും ശീലങ്ങളുടെ അടിമയാണ്. വ്യത്യസ്തമായ ശീലങ്ങൾ ചേരുന്നതാണ് മനുഷ്യൻ. ചില ശീലങ്ങളെയൊക്കെ അതിൻ്റെ ഫലമെന്താണെന്നും അതുകൊണ്ടുള്ള ഗുണമെന്താണെന്നും ഒന്നും നാം തിരിച്ചറിയാതെ മനുഷ്യനാണ് അങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞ് നാം അങ്ങ് ഉൾക്കൊള്ളുകയാണ്. അസൂയ, കുശുമ്പ്, കൊതിയും നുണയും പറയൽ, സ്വാർത്ഥത, ഇതൊക്കെ മനുഷ്യനിലുണ്ട് എന്ന് പ്രഖ്യാപിച്ച് സ്വയം അലങ്കാരമായി അങ്ങ് അണിയുകയാണ്. അങ്ങനെ അണിയുന്നതിലൂടെ അതാണ് നോർമൽ എന്നാണ് നാം പലപ്പോഴും ചിന്തിക്കുന്നത്. ഒരാൾ വന്നിട്ട് നമ്മളോട് പറയുകയാണ്, ഞാനിനി ഒരിക്കലും ആരോടും ദേഷ്യപ്പെടില്ല. അത് കേട്ടാൽ നമുക്ക് പെട്ടെന്ന് തോന്നുക അവനെന്തോ അബ്നോർമലായി എന്നാണ്. കാരണം ദേഷ്യപ്പെടണം എന്നുള്ളതാണ് നോർമൽ. ഇതൊക്കെ നോർമലാക്കിയത് അല്ലെങ്കിൽ ഇതൊക്കെയാണ് മനുഷ്യനെന്ന് നമ്മുടെ മനസ്സിനോട് തന്നെ പഠിപ്പിച്ചത് നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്തരം ശീലങ്ങൾ, ചിന്തകൾ നമുക്ക് മാറ്റാനായില്ലെങ്കിൽ ആ ശീലങ്ങൾ നമ്മെ മാറ്റിക്കൊണ്ടിരിക്കും. ഇപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുന്നു. എത്രയോ തവണ നാം പഠിച്ചിരിക്കുന്നു നമുക്ക് അങ്ങനെ പാടില്ല, ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല, ആ ആളോട് പോയി അങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ പറയുമെങ്കിലും അല്പസമയം കഴിയുമ്പോൾ അല്ലെങ്കിൽ അല്പദിവസം കഴിയുമ്പോൾ നാം വീണ്ടും ഇതുപോലെ ആവർത്തിച്ചു പറയും. അത് വലിയൊരു പ്രശ്നമായി തീരുകയും ചെയ്യും. ഇവിടെ സ്വന്തമായിരുന്ന്, സ്വസ്ഥമായിരുന്ന് ഇത്തരത്തിൽ നമ്മുടെ ഉള്ളിലുള്ള നാം നോർമലെന്ന് നമ്മോട് തന്നെ നാം പഠിപ്പിച്ചു വച്ചിരിക്കുന്ന, നമുക്കും സമൂഹത്തിനും ആർക്കും ഗുണകരമല്ലാത്ത ചില ശീലങ്ങളെ ഒന്ന് എഴുതി മാറ്റാൻ ശ്രമിക്കുന്നത് ഏറ്റവും ഉചിതമാണ്. ഞാൻ ആവർത്തിച്ചു പറയട്ടെ, ശീലങ്ങൾ നാം മാറ്റിയില്ലെങ്കിൽ ശീലങ്ങൾ നമ്മളെ മാറ്റുമെന്ന് തീർച്ചയാണ്. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്.
2: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എൻ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചറിലേക്ക് സ്വാഗതം. പെട്ടെന്ന് ഈ ഒരു ഹോണടി കേട്ടപ്പോഴേ ഞാൻ എൻ്റെ ഒരു ചെറുപ്പകാലം ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു കേട്ടോ. ഈ പണ്ടൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര മടിയായിരുന്നു രാവിലെ എണീക്കാൻ. ഭയങ്കര മടി എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരു മടിച്ചയല്ല, അതിനപ്പുറത്ത് മടിച്ചായിട്ടുള്ളൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു കേട്ടോ. ഈ വെളുപ്പാങ്കാലത്തൊക്കെ എണീക്കാന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ ആ സമയത്ത് രാവിലെ നമ്മുടെ വീട് റോഡ് സൈഡിലായിട്ട് വരും, റോഡിനോട് വളരെ കുറച്ച് അടുത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ രാവിലത്തെ അലാറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന ഒരു പ്രൈവറ്റ് ബസ്സുണ്ട്, ഒരു നിസാമുള്ള അങ്ങനെ എന്തോ കുട്ടിയായിരുന്ന സമയത്ത് ട്യൂഷന് പോകണം. അപ്പോൾ അതിന് മുൻപ് ഈ ബസ്സിൻ്റെ ഹോണടി കേട്ടിട്ടാണ് ചാടിണിക്കുന്നത്. എൻ്റെ അലാറം ശരിക്കും അതാണ്, ആ ഒരു ചെറിയൊരു വളവിൻ്റെ ആ ഭാഗം എത്തുമ്പം ഭയങ്കരമായ ഹോണടിയാണ്. അപ്പോൾ അയ്യോ ആ ഒരു കാലഘട്ടമാണ് ഓർത്ത് വരുന്നത്. അങ്ങനെ നിങ്ങളെയെല്ലാം ഓരോ കാര്യങ്ങളിലേക്ക് ഉണർത്തിക്കൊണ്ട് അപ്പോൾ ഈ ഒരു ദിവസം ഈ ബസ് വന്നില്ലെങ്കിൽ നേ അല്ല അടുത്ത അമ്മ അലാറം വെച്ചോളൂ. അമ്മയുടെ അലാറമൊക്കെ അറിയാമല്ലോ, എല്ലാ വീടുകളിലും ആദ്യം ഒരു മോളെ വിളിക്കും, രണ്ടാമൊന്ന് വിളിക്കും, പിന്നെ മൂന്നാമത്തെ ഒരു അലർച്ചയായിരിക്കും നമ്മൾ ചാടി കട്ടിലിൽ നിന്ന് ആ ഭിത്തി മേളിലൊക്കെ മുട്ടി ചാടിയായിരിക്കും എഴുന്നേക്കുന്നത്. അവസാനത്തെ ഒരു വിളിയുണ്ട് നമ്മളെ വന്ന്. ചിലപ്പോൾ എനിക്ക് പണ്ടൊക്കെ നല്ല തല്ലും കിട്ടിയിട്ടുണ്ടേ. ആ നമ്മൾ ഇപ്പോൾ ഇത്ര ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത് കൃത്യമായിട്ട് ഓടിപ്പടച്ചവിടെ എത്തും. അതാണ് കാലത്തിൻ്റെ മാറ്റം എന്നൊക്കെ പറയുന്നത് കേട്ടോ. കാലം നമ്മളെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വരുത്തും, അനുഭവങ്ങൾ മാറ്റം വരുത്തും, കുട്ടിത്തത്തിന് മാറ്റം വരുത്തും. ഹാ ഓരോ ദിവസവും നമ്മളെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മാറ്റി മാറ്റി മാറ്റി മാറ്റി മനുഷ്യന്മാരത് എങ്ങോട്ടാ എല്ലാം എന്ത് എവിടെ പോയാലും എന്ത് മാറ്റി എന്ന് പറഞ്ഞാലും ഓക്കെ. അപ്പോൾ നമുക്ക് സംസാരിക്കാം. ഈ ഹോണടിച്ച് എല്ലാവരും ഒന്ന് അലർട്ടാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ ഓണാട്ടുകാരെ പാസഞ്ചർ വന്നു. നമ്മളെല്ലാവരും കൂടി എൻ റേഡിയോ 91.2 നെഞ്ചോട് ചേർത്ത് വെച്ച് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരു രാവിലത്തെ അലാറമാണ്. ഉന്മേഷമായി ജോലി ചെയ്യാനായിട്ടും ഉണരാനായിട്ടും പോകാനായിട്ടും അല്ലെ, ഇന്ന് കുറേ കാര്യങ്ങളുണ്ട്. എന്താണ് റേഡിയോയിൽ പറയുന്നത്? ഇപ്പോൾ ശുഭദിനം തൊട്ടാണെങ്കിൽ പോലും അതായത് ചില കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടിയിട്ട് സാറ് പറയുന്നതാണോ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ വരുത്തേണ്ട മാറ്റങ്ങളാണോ. എൻ്റെ അമ്മയൊക്കെ ഇരുന്ന് ശുഭദിനം കേട്ടിട്ട് പറയാം, കേട്ടോ കേട്ട് പഠിക്കുക സ്വാതി, കേട്ട് പഠിക്കുക എന്ന് പറയാറുണ്ട്. ഓക്കെ, ചില വാക്കുകൾ നമ്മളെപ്പോഴും ഈ പറഞ്ഞതുപോലെ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമുക്ക് ഉപദേശങ്ങളോടൊന്നും ഭയങ്കര മടുപ്പായിരിക്കും അല്ലേ. കൊച്ചു കുട്ടികളുടെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും ഉപദേശം പറയുമ്പോൾ മനസ്സിൽ ഇങ്ങനെ ആയിരിക്കും ഒന്ന് പോടോ എന്നായിരിക്കും മനസ്സ് വിചാരിക്കുന്നത്. പക്ഷേ ഒരു ഒരു ലൈഫിലൊരു സ്റ്റേജ് ആവുന്ന സമയത്ത് ഒക്കെ അയാൾ പറഞ്ഞത് ശരിയാണല്ലോ, അല്ലെങ്കിൽ നമ്മളെക്കാളും കൊച്ചു കുട്ടികൾ വരുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ഉപദേശമായിരിക്കും. അപ്പോൾ എന്തായാലും ഉപദേശങ്ങൾക്കും ചില വാക്കുകൾക്കും വലിയൊരു സ്വാധീനമാണുള്ളത്. ചില പുസ്തകങ്ങളാണെങ്കിലും നിങ്ങളെപ്പോഴെങ്കിലും പഠിക്കുന്ന കുട്ടികളൊക്കെ ഈ മോട്ടിവേഷൻ ടെക്സ്റ്റുകളൊക്കെ ഒരുപാട് വായിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ അതിൽ ഷോർട്ട് വേർഡ്സൊക്കെ എടുത്ത് നമ്മുടെ റൂമിലൊക്കെ എഴുതി ഒട്ടിക്കണം. എന്താണോ നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന വേർഡ്സ് എപ്പോഴും എങ്ങനെയാണെന്നറിയാവോ, നമുക്ക് എന്താണോ നമ്മുടെ പോരായ്മയായിട്ട് തോന്നുന്നത് അതിനെ സ്ട്രൈക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വാക്ക് കാണും, കുറേ കോഡ്സ് എടുക്കുക. അതിനകത്ത് നിന്ന് ഒന്നും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റൂമിൽ നിന്ന് എഴുന്നേക്കുന്ന ആ ഒരു ഭാഗത്ത് അത് നിങ്ങൾ എഴുതി ഒട്ടിക്കുക. അത് നല്ലൊരു പോസിറ്റിവിറ്റി ആയിരിക്കും. അത് നിങ്ങളെപ്പോഴും വാക്കുകൾക്ക് ഭയങ്കര പവറാണ്. എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ ഒരാളെ വളർത്താനും തളർത്താനും വാക്കുകൾക്ക് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക ഒന്നും മിണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഒന്നും ഒരാളെ തളർത്താനായിട്ട് ശ്രമിക്കാതെ ഒന്നും മിണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് എപ്പോഴും ഒരു പോസിറ്റിവിറ്റിയുള്ള അല്ലെങ്കിൽ സ്നേഹമുള്ള വാക്കുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ മൗനം പാലിക്കുക. ഓക്കെ, എൻ്റെ ശ്രോതാക്കൾ അങ്ങനെയാണ്, പൊളിയാണ്. എൻ റേഡിയോ 91.2 ശ്രോതാക്കൾ എപ്പോഴും കളറാണെന്ന് വിശ്വസിക്കുന്ന ഒരു ടീംസാണ് നമ്മൾ. അപ്പോൾ ഈ ഒരു യാത്രയിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ പ്ലേ ചെയ്യാനായിട്ട് നമ്മുടെ സ്വന്തം ശരത്തും കൂടെയുണ്ട്. പിന്നെ കഥ പറഞ്ഞ് നിങ്ങളുടെ ഓണാട്ടുകാർ പാസഞ്ചർ കാടിറങ്ങിയോടി ഇതുവഴി എന്ന് പറഞ്ഞതുപോലെ കാടും മലയും ഓഫ് റോഡും ഒക്കെ ചെയ്ത് നമ്മുടെ ഓണാട്ടുകാർ പാസഞ്ചർ ഇങ്ങനെ പോവുകയാണ്. ഡ്രൈവർ ഇങ്ങനെ സീറ്റിൽ ഇരിക്കുമ്പോൾ ഡ്രൈവറിൻ്റെ കൂടെ കുറച്ച് പേരൂടെ യാത്രക്കാരില്ലെന്നുണ്ടെങ്കിൽ ഡ്രൈവർ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വണ്ടി ഓടിച്ച് അങ്ങ് പോവും. പിന്നെ ശരത്ത് അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ പാട്ടുകൾ ഇട്ടുകൊണ്ട് പോവും. അതിനേക്കാളും നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് പറയാൻ ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പരമാവധി പറയാൻ ശ്രമിക്കുക. നമുക്ക് ഈ യാത്ര ഏറ്റവും സുന്ദരമാക്കാം. ചിലപ്പോഴൊക്കെ ചില ടൂറൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, കുറേ പേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ഓക്കെ, അടിപൊളി ചില്ലടോ, ചില ആളുകൾ വന്ന് എനിക്ക് ഇതൊന്നും പറ്റത്തില്ല, പ്രായമായി മുട്ടുവേദന കാലുവേദന അങ്ങനെയൊന്നും ഓണാട്ടുകാരെ പാസഞ്ചറിൽ പറയാൻ പറ്റില്ല. ആർക്കും ഏത് പ്രായത്തിലുള്ളവർക്കും ഈ യാത്രയിൽ കൂടെ ചേരാം എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴും ഞാൻ ടോപ്പിക്ക് പറഞ്ഞില്ലല്ലേ. ഓക്കെ, പറയാൻ പോവുകയാണ്. നമ്മൾ ഇപ്പോൾ കുട്ടികൾ പഠനത്തോടൊപ്പം മറ്റ് രാജ്യങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ വിദേശ രാജ്യങ്ങളിലൊക്കെ കുട്ടികൾക്ക് ഒരു ഇത്ര ടൈം മുതലേ വളരെ ചെറുപ്പം മുതലേ രക്ഷകർത്താക്കളിൽ നിന്ന് മാറ്റിയവർ അല്ലെങ്കിൽ സ്വയം പ്രാപ്തിയുള്ളവരാക്കാൻ വേണ്ടിയിട്ട് അവർ അവരുടെ നിന്ന് മാറ്റി നിർത്താറുണ്ട്. അല്ലെങ്കിൽ അവർ എന്താ പറയുക നല്ലതുപോലെ ജോലി ചെയ്തിട്ടായിരിക്കും പഠിക്കുക. ജോലി ചെയ്തിട്ട് ചുമ്മാ എൻജോയ് നടക്കാൻ അല്ല, അവർക്ക് പഠിക്കാനുള്ള ചിലവുകളും ഫീസും കാര്യങ്ങളും ഹോസ്റ്റൽ ഫീസും ഫുഡിൻ്റെ ക്യാഷും ഒക്കെ നമ്മൾ ഈ ജോലി ചെയ്തിട്ടായിരിക്കും.
ആ ഒരു സിസ്റ്റം, ആ ഒരു മെൻറ്റാലിറ്റി നമ്മുടെ നാട്ടിൽ കൂടി ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് കുട്ടികൾ 10-ാം ക്ലാസ്സിലൊക്കെ എക്സാമിൻ്റെ ആ ഒരു വെക്കേഷൻ ടൈമിൽ നന്നായിട്ട് പണിയെടുത്ത ഒരുപാട് കൊച്ചു കൂട്ടുകാരുണ്ടായിരുന്നു. ശരിക്കും അഭിമാനം തോന്നും. അപ്പോൾ ഈ ഒരു കിട്ടുന്ന, നമ്മൾ ഒരു കാര്യം കൂടെ പറയുകയാണ്, ഈ കിട്ടുന്ന കാശ് ദുരുപയോഗം ചെയ്യുന്നവരെ അല്ല ഞാനിവിടെ പറയുന്നത്. ഓക്കെ, വീട്ടുകാരിപ്പോൾ ഒരു കൂലിപ്പണിക്കാരനായിട്ടുള്ള ഒരു അച്ഛൻ, അദ്ദേഹത്തിന് ഒരു പരിമിതികളുണ്ടാവും ഈ കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ അറിഞ്ഞു ചെയ്യാനും, അല്ലെങ്കിൽ ആഗ്രഹമുണ്ട്, പക്ഷേ എന്താ പറയുക, തുട്ട് കൈ കാണത്തില്ല, അപ്പോഴൊക്കെ രക്ഷകർത്താക്കളുടെ ഒരു വിങ്ങലുണ്ട് ആ ഒരു സമയത്ത്. പക്ഷേ ഇതറിഞ്ഞ് നമ്മൾ ഒത്തുപിടിച്ചാൽ മലയും പോരുമെന്ന ചിന്താഗതി ഈ ചൊട്ടയിലേ ഉണ്ടാവുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ. അപ്പോഴേ കിട്ടിക്കഴിഞ്ഞിട്ട് ചില കുട്ടികൾ, ഓക്കെ എൻ്റെ വീട്ടിലെ സ്ഥിതി ഇതാണ്, അല്ലെങ്കിൽ എനിക്ക് പഠിക്കണമെങ്കിൽ കുറച്ച് നന്നായിട്ട് വസ്ത്രം, നല്ല സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ കോളേജിലോട്ടൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് സ്റ്റുഡൻസ് വരും, സ്വാഭാവികമായിട്ടും ഓക്കെ നല്ലൊരു വസ്ത്രം ഇടണം, നല്ലൊരു ബുക്ക് വാങ്ങണം, എൻ്റെ വീട്ടുകാർക്ക് എല്ലാം കൂടി ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നല് ചില കുട്ടികളൊക്കെ നന്നായിട്ട് ജോലിക്ക് പോകാറുണ്ട്, വീട്ടിൽ ചിലവൊക്കെ കൊടുക്കാറുണ്ട്. ഇങ്ങനെ പഠനത്തോടൊപ്പം ജോലി ചെയ്യുന്നതിനോടുള്ള നിങ്ങളുടെ ഉള്ളൊരു അഭിപ്രായം എന്താണ്? അങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം നന്നായിരിക്കുമോ? നിർബന്ധമായിട്ടും പഠിക്കുന്ന കുട്ടികൾ ജോലി ചെയ്യണം. എപ്പോഴും നമ്മൾ മലയാളികൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും തങ്ങളുടെ കുഞ്ഞ് വളരത്തില്ല അല്ലേ, അങ്ങനെയല്ലേ? എപ്പോഴും ഏത് പ്രായം ആയിട്ട് നമ്മൾ വീട്ടിൽ ചെന്നാലും അമ്മേ അമ്മേ അമ്മേ അമ്മേ അമ്മേ അത് ഇത് ഇത് അങ്ങനെയാണ് നമ്മൾ. പക്ഷേ ഈ സ്വയം പ്രാപ്തിയുടെ ഒരാവശ്യകതയെ പറ്റിയിട്ടും പഠനത്തോടൊപ്പം തന്നെ കുട്ടികളിൽ, എൻ്റെ കുട്ടി വളർന്നിട്ടില്ല, എൻ്റെ കുട്ടിക്ക് ജോലി ചെയ്യാൻ പറ്റുമോ, നമ്മുടെ അന്തസ്സിന് പറ്റുമോ, പക്ഷെ ഒരു ജോലി കൂടി ചെയ്ത് പഠിപ്പിക്കുന്നതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നമുക്ക് ചർച്ച തുടരാം. വിളിക്കണം ഡ്രൈവറിനെയും പാട്ടുകാരനെയും, ബസ്സിൽ പാട്ടിടുന്ന നമ്മുടെ സ്വന്തം ടെക്നീഷ്യൻ ശരത്തിനെയും ഇങ്ങനെ തനിച്ച് വിടരുത് കേട്ടോ. അപ്പോൾ വിളിക്കാം, നമ്പർ 9544700912 എന്ന നമ്പറിലേക്ക്. അതേസമയം തന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ്, മഴയാണ്, കുഴിയാണ്, റോഡാണ്, നമുക്ക് എന്താ പറയുക, ഒന്നും അറിയത്തില്ല എവിടെയൊക്കെയാണ് അപകടം ഇരിക്കുന്നതെന്ന്. അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് ഓവർ സ്പീഡിലൊന്നും പോകരുത്, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ടൂ വീലറിൽ പോകുന്ന ആളുകളും റോഡൊക്കെ തെന്നി കിടക്കുകയാണ് കേട്ടോ, ഈ രണ്ട് വീലേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു വിടുന്നേ, അത് ഞാൻ നിങ്ങളോട് ഒന്ന് വയറ്റുക, രണ്ട് വീലിലാണ് ഈ പോകുന്നത്, ആ ഒരു ബോധം എപ്പോഴും ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ നാട്ടുകാരെ മൊത്തം പറയുന്നത് നീ സ്പീഡിൽ പോകും, അത് പറഞ്ഞ് പറഞ്ഞ് ഇപ്പം കുറച്ചിട്ടുണ്ട്. കാരണം എങ്ങാനും വീണ് പോയി കഴിഞ്ഞാൽ എൻ്റെ ശ്രോതാക്കളും നിങ്ങളും എല്ലാവരും എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുക, അതുകൊണ്ട് പേടിച്ചിട്ടാണ്. അപ്പോൾ എന്നാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കുക. അപ്പം ഈ ഒരു വിഷയം നിങ്ങൾ മറന്നു പോകണ്ട, പഠനത്തോടൊപ്പം ജോലി എന്നൊരു ഒരു ചിന്താഗതി നമുക്ക് വളർത്തേണ്ടതായിട്ടുണ്ടോ? കുട്ടികളിൽ അങ്ങനെ പഠനം സ്കൂൾ കാലം മുതൽ ടീച്ചേഴ്സൊക്കെ അതിന് മോട്ടിവേറ്റ് ചെയ്തും, അല്ലെങ്കിൽ അവർക്കൊരു വരുമാനത്തിൽ തന്നെ എന്തെങ്കിലും പദ്ധതികളോ കാര്യങ്ങളോ ഒക്കെ നടപ്പിലാക്കിയാൽ അവരുടെ ഭാവി സുരക്ഷിതമാകും, അല്ലെങ്കിൽ കുട്ടിക്കാലം മുതലേ. എനിക്ക് തോന്നുന്നു കേട്ടോ, ഇത് പറഞ്ഞപ്പോൾ ഈ ഡ്രഗ് അഡിക്ഷനൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ മാറ്റുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ അല്ലേ, നമ്മളെ കുട്ടികൾ കൈവിട്ട് പോകുന്ന വഴി നമുക്കറിയില്ലല്ലോ. ഇപ്പം ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള വർക്കുകളും കൃഷി ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ച് അതിനെ നിന്നൊരു വരുമാനവും അവരുടെ ഭാവി പഠനത്തിന് വേണ്ടിയിട്ടുള്ളൊരു ക്യാഷൊക്കെ അവരുടെ അക്കൗണ്ടിലോട്ട് വരുന്നൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. വിഷയം മറക്കണ്ട, വിളിക്കാം. ഇടവേളയ്ക്ക് ശേഷം വേഗം തിരികെ എത്താം. സ്റ്റേ ട്യൂൺഡ്, 91.2 എൻ്റെ റേഡിയോ.

0: യെസ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ ആണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം, നിങ്ങളുടെ മാത്രം സ്വാധീനമാണ് കേട്ടോ. പാട്ടുകളൊക്കെ പ്ലേ ചെയ്യാൻ, ഈ യാത്ര ഏറ്റവും മനോഹരമാക്കുവാനായിട്ട് നല്ല പ്ലേലിസ്റ്റുകളുമായിട്ട് നമ്മുടെ ശരത്തും കൂടെയുണ്ട് കേട്ടോ. അപ്പോൾ വിളിക്കാം നമ്പർ 9544700912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഓക്കെ, പഠനത്തോടൊപ്പം തന്നെ ജോലിയും ചെയ്യാൻ, അല്ലെങ്കിൽ ഒരുപക്ഷെ സ്വയം തോന്നി ചെയ്യുന്നത് ഭയങ്കര ഒരു കാര്യമാണ് കേട്ടോ. അതായത് ആരും ഉപദേശിക്കാതെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി പണിക്കിറങ്ങി അതിനകത്ത് നിന്ന് കുറച്ച് ക്യാഷൊക്കെ സേവ് ചെയ്ത് ഓക്കെ അങ്ങനെ പോകുന്നതിന് പ്രത്യേക ഒരു കഴിവാണ്. അപ്പം നിങ്ങളുടെ ഒരു അഭിപ്രായം ചോദിക്കാനായിട്ടാണ് ഇന്നത്തെ ഒരു യാത്ര. പഠനത്തോടൊപ്പം ജോലി കൂടിയുള്ളൊരു സിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ നന്നായിരുന്നേനെ. നിങ്ങളതിനോട് എത്രത്തോളം യോജിക്കും? ചില കുട്ടികൾ എത്ര മുതുക്കനും മുതുക്കിയായാലും രക്ഷകർത്താക്കൾക്ക് ഇന്നും കുഞ്ഞു കുഞ്ഞോവനെയാണ് കേട്ടോ, കുഞ്ഞിക്കുട്ടനാണ്. അതുകൊണ്ട് എപ്പോഴും അവർ വളർന്നിട്ടില്ല എന്നുള്ളൊരു ചിന്താഗതിയാണ്. പക്ഷേ പഠനത്തോടൊപ്പം ജോലി, ആ ഒരു സിസ്റ്റമുള്ള വിദേശ രാജ്യങ്ങളെ പോലെ ഒരു അങ്ങനൊരു സിസ്റ്റമാണെന്നുണ്ടെങ്കിൽ ഓക്കെ, എത്ര സാമ്പത്തിക ശേഷിയുള്ള വീട്ടുകാരായിക്കൊള്ളട്ടെ, എന്നാലും അവർക്കൊരു ജോലി ചെയ്യണം, അല്ലെങ്കിൽ സ്വന്തമായി ഒരു വരുമാനം ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്ത സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് ഇതാണ് നമ്മുടെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിളിക്കാം നമ്പർ 9544700912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ ആദ്യത്തെ പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്, ആരാണ് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: ഇതാരാ സംസാരിക്കുന്നേ?
1: ഞാൻ രംഗമേഷ്.
0: ചേട്ടോ പറഞ്ഞോളൂ.
1: അന്ന് ഞാൻ 4ാം ക്ലാസ് പഠിക്കുക, ഞാൻ കൊല്ലം വാർത്തെങ്കിലാ ഹൈസ്കൂളിലാ പഠിച്ചോണ്ടിരുന്നത്.
0: 4ാം ക്ലാസ്സിൽ
1: അങ്ങോട്ട് അവിടുത്തെ സ്കൂളില്.
0: അങ്ങനെ
1: എന്റെ അച്ഛന് പറയാന്ന് വെച്ചാൽ അന്ന് മേവർത്ത് ഒരു 50 പണിയായിരുന്നു. ഞാൻ കുത്തി കേട്ടാണ് സ്കൂളുള്ളത്. അപ്പൊ എല്ലാ ദിവസവും ഒരു 10 മണിക്ക് മുമ്പായിട്ട് അച്ഛൻ്റെ അടുത്ത് പോകണം, എന്നിട്ട് അവളുടെ പൈസ മേടിച്ചിട്ട് വന്നിട്ട് വേണം ഉച്ചക്കുള്ളൊക്കെ ഭക്ഷണം ഉണ്ടാക്കി. അങ്ങനെയാണ് പോയിപ്പോ ഒരു ദിവസം അച്ഛൻ പോകുന്നതിന് മുമ്പ് ചെന്ന് കഴിഞ്ഞാൽ 10 മണിക്ക് ആപ്പ് പിടിക്കുമ്പോ അപ്പുറത്തൊരു ഓല ഇച്ചിരി ചാക്കരയുണ്ട്. ഓല ആ കുറ്റി കീഴ് പുട്ടും മേടിച്ചേരും. ഒരു അച്ഛൻ വലിയ ചായ മേടിച്ചിട്ട് അതിന്റെ പകുതിയായിരുന്നു. അപ്പൊ അച്ഛൻ എല്ലാ സമയത്ത് പോയി കഴിഞ്ഞാലും ഈ പുട്ടും കിട്ടും, ഒരു പാലും വെള്ളവും കിട്ടും. അങ്ങനെ ഒരു ദിവസം താമസിച്ചപ്പോ കാണാം നെഞ്ചിന്റെ അടുത്തോളം ഇട്ട് ഒരു വെള്ള താടിയുള്ള ആള് ആ പണിയെടുപ്പിക്കുന്ന ആളാ. അങ്ങനെ

0: ഇത് കണ്ടു. അപ്പൊ ഞാനിങ്ങനെ കരയാ. അപ്പൊ ഇത് കണ്ടുകൊണ്ട് അച്ഛൻ വരും. അങ്ങനെ അച്ഛൻ അത് ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞ് അന്നത്തെ പണിയെ നിർത്തി എന്നെ വിളിച്ചിട്ട് വന്നു. അന്നത്തെ എന്റെ സ്കൂളിൽ പോക്ക് നിർത്തി.
1: നാലാം ക്ലാസ്സിലോ?
0: പിന്നെ അല്ല, അന്ന് സ്കൂളിൽ പോവാ. അന്നത്തെ ഒരു ദിവസം അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ പഠിച്ചു പോകുമ്പോ എന്നെ രാവിലെ കൊണ്ടുപോകും. ഒരു പത്ത് വരെ ആകുമ്പോൾ കാപ്പയിൽ മേടിച്ച് എന്നിട്ട് ഇങ്ങോട്ട് വിടും. അപ്പൊ ഓരോ പണി എന്നെ കണ്ട് എന്നെ കൊണ്ട് നോക്കി നിൽക്കാൻ പറയും. നോക്കി നിന്ന് അങ്ങനെ ചെയ്ത് ചെയ്ത് ഉപദേശം കിട്ടുമെന്നില്ല. അങ്ങനെ ഒരു കുറെ കഴിഞ്ഞ് എനിക്ക് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വയസ്സായപ്പം അച്ഛൻ ചെയ്യുന്ന പണി കണ്ടിട്ട് അല്ല അച്ഛാ അങ്ങനെ ലിംഗിലെന്ന് വെച്ചു. അങ്ങനെ വെച്ച് പിന്നെ അന്ന് ഒറ്റ എന്നെ ഒറ്റയ്ക്ക് പഠിച്ചു
1: കിട്ടും.
0: വേറെ കിട്ടത്തില്ല. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് കള്ളം കൊണ്ടുപോകാത്ത ഒരു സ്വത്ത് കിട്ടി.
1: പണിയറിയാം.
0: അതെ, മതില് കള്ളം കൊണ്ടു സ്വത്ത് വെച്ചാൽ എത്ര കാലം വഹിക്കാതെ മറ്റത്തെ കള്ളം കൊണ്ടത്തെ സ്വത്ത് ഇന്നത്തെ സമ്പാദ്യടാ.
1: അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. കുട്ടിക്കാലം മുതലേ അത് ജോലിയോടുള്ളവർ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം വഴി ഒരുക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ പോലും അറിയാതെ
0: അങ്ങ് വിശപ്പുള്ള സമയമല്ലേ.
1: അതെ അതെ, ശരിയാണ് കേട്ടോ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഓക്കെ, ആദ്യം തന്നെ നമ്മുടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോലെ 9 മണിവരെ വണ്ടി കാണണം കേട്ടോ. എത്ര
0: തിരക്കാണെങ്കിലും.
1: ഓക്കെ, അപ്പൊ നമ്മുടെ രംഗചേട്ടനായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. പഠനത്തോടൊപ്പം തന്നെ ജോലി എന്നുള്ള ഒരു സങ്കല്പം. പഴയ ആളുകളൊക്കെ ഒരുപക്ഷെ വീടൊക്കെ നന്നായിട്ട് നോക്കാനും കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ചിക്കിളി വേണം. ചിക്കിളി അല്ലെ, എങ്ങനെയല്ലേ പറയുന്നത്? ചിക്കിളി വേണം, ചിക്കിളി ഇല്ലാതെ പറ്റത്തില്ല. പലപ്പോഴും ചിക്കിളി എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര ഒരു കാര്യം, വലിയൊരു സംഭവം തന്നെയായിട്ട് ചിലപ്പോഴൊക്കെ വരാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിലവിൽ നമുക്ക് ഒരു ഒരു കുട്ടി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പഠനത്തോടൊപ്പം തന്നെ ഒരു ജോലിയും കൂടി ഉണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും ഒരു സ്വന്തമായി സേവ് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള ഒരു മെന്റാലിറ്റി വരും. അങ്ങനെ ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ വന്ന് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ആ ഒരു തരത്തിലേക്ക് വിടുവോ, അല്ലെങ്കിൽ അതിനോടുള്ള അഭിപ്രായം എന്താണ്? ഇതൊക്കെ തുറന്ന് പറയാം. അപ്പം എന്തായാലും നമുക്കിനി ആകാശവാണി വാർത്തകൾ കേൾക്കാനുള്ളൊരു സമയമാണ്. കുറച്ച് അറിവും കാര്യങ്ങളും അത് കഴിഞ്ഞ് ഒരു ഒന്ന് രണ്ട് പാട്ടുകളൊക്കെ കേട്ടിട്ട് വരുമ്പോഴേക്കും ചർച്ച നമുക്ക് തുടരേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും വിളിക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ് ഈ ഓണാട്ടുകാര പാസഞ്ചറിൻ്റെ ഇന്ധനം. റെക്കോർഡിംഗ് പ്രോഗ്രാം പോലെയല്ല, ഈ വണ്ടി മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എന്താ പറയുക, പരസ്പരം ഇല്ലേ തള്ളുവണ്ടി എന്ന് പറയത്തില്ലേ, അങ്ങനെ പറയാമോ? ഓക്കെ, നിങ്ങൾ നമ്മളെല്ലാവരോടും ഇങ്ങനെ പുഷ് ചെയ്ത് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ വണ്ടി അടിപൊളിയായിട്ട് പോകത്തുള്ളൂ. ഏത് പ്രോഗ്രാം, പ്രത്യേകിച്ച് രാവിലേക്കുള്ള ലൈവ് പ്രോഗ്രാമുകളിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്ന് പറയണം. അപ്പം എന്തായാലും ഇനി വാർത്തകൾക്കുള്ള സമയമാണ്. ഇങ്ങനൊരു സിസ്റ്റം വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ജോലിയും പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും പറയാം. ദ ആകാശവാണി വാർത്തകൾ വരുന്നു. സ്റ്റേ ട്യൂൺഡ്, 91.2 AM റേഡിയോ.

0: പ്രധാന വാർത്തകൾ. 16 കേരള നിയമസഭയിലെ എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ ഇന്ന്. പ്രോട്ടേം സ്പീക്കർ ജി സുധാകരൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ഇറ്റലി സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിക്ക് മടങ്ങി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം തന്ത്രപരമായ പ്രത്യേക പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണ. നീറ്റ് യുജി പുനഃപരീക്ഷയുടെ കുറ്റമറ്റ നടത്തിപ്പ് ഉറപ്പാക്കാനായി സമൂഹ മാധ്യമ പ്രതിനിധികളുമായും സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുമായും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ചർച്ച നടത്തി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായി ചേർന്ന് അമേരിക്കയുടെ 250 ജന്മദിനം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നതായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. കേരളത്തിൽ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. കേരളത്തിൽ 16 നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പുമാണ് സമ്മേളനത്തിന്റെ ആദ്യ രണ്ട് ദിവസങ്ങളിലെ കാര്യപരിപാടികൾ. മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് യുഡിഎഫിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: 16 നിയമസഭയുടെ ആദ്യ സമ്മേളനമാണ് ഇന്നു മുതൽ ജൂൺ 3 വരെ നടക്കുന്നത്. ഇന്ന് രാവിലെ 9 മുതൽ പ്രോട്ടേം സ്പീക്കർക്ക് മുന്നിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കും. നാളെ രാവിലെ 9 സ്പീക്കർ തെരഞ്ഞെടുപ്പും നടക്കും. പിന്നീട് ജൂൺ 29 സഭ ചേരുക. അന്ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗമായിരിക്കും. ജൂൺ 3 വരെ സഭ ചേരാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്.
0: ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന നൽകുന്ന അഗ്രികോള പുരസ്കാരം

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പുരസ്കാര ലബ്ധിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചു. രാജ്യത്തെ ദശലക്ഷക്കണക്കിന് കർഷകർക്കും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കുമുള്ള ആദരമാണ് ഈ ബഹുമതിയെന്ന് സമൂഹമാധ്യമ പോസ്റ്റിൽ അദ്ദേഹം കുറിച്ചു. ഇറ്റലി സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലേക്ക് മടങ്ങി. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള ഔദ്യോഗിക പര്യടനത്തിന്റെ അവസാനഘട്ടത്തിലാണ് അദ്ദേഹം ഇറ്റലിയിലെത്തിയത്. സന്ദർശനവേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പ്രത്യേക തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായി. നിർണായക ധാതുക്കൾ, പ്രതിരോധം, കൃഷി തുടങ്ങിയ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് 15 കരാറുകളിലും ഒപ്പുവച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: ആയുർവേദം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ഇന്ത്യയിൽ നിന്ന് ഇറ്റലിയിലേക്ക് നഴ്സിംഗ് ജോലിക്കായുള്ള സഞ്ചാരം സുഗമമാക്കൽ തുടങ്ങിയ നിരവധി കരാറുകൾക്കാണ് ധാരണയായത്. നികുതി കുറ്റകൃത്യങ്ങൾ, കള്ളപ്പണം വെളുപ്പിക്കൽ, ഭീകരവാദ ധനസഹായം എന്നിവ തടയുന്നതിനുള്ള ധാരണാപത്രങ്ങളിലും ഒപ്പുവച്ചു. ഇന്ത്യ ഇറ്റലി പ്രതിരോധ വ്യാവസായിക റോഡ്മാപ്പ്, വികസന ഉൽപാദന സഹകരണത്തിന് വഴിയൊരുക്കിയതായി ഇറ്റലി പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി റോമിൽ നടത്തിയ സംയുക്ത പ്രസ്താവനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഷിപ്പിംഗ്, തുറമുഖ നവീകരണം, ലോജിസ്റ്റിക്സ്, നീല സമ്പദ് വ്യവസ്ഥ എന്നിവയിൽ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭീകരവാദ ധനസഹായത്തിനെതിരായ ഇന്ത്യ ഇറ്റലി സംയുക്ത സംരംഭം ലോകത്തിനാകെ മാതൃകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള സാംസ്കാരിക വിനിമയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2027 സാംസ്കാരിക രംഗത്തിന്റെയും വിനോദസഞ്ചാരത്തിന്റെയും വർഷമായി ആഘോഷിക്കുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി പ്രഖ്യാപിച്ചു. ഇന്ത്യ മധ്യേഷ്യ യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി വികസിപ്പിക്കുന്നതിനായി ഇന്ത്യയും ഇറ്റലിയും ചേർന്ന് പ്രവർത്തിക്കുമെന്നും അവർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഒരു തരത്തിലുള്ള ആണവ ഭീഷണിയും ഇന്ത്യ വച്ചുപൊറുപ്പിക്കില്ലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഭീകരതയോട് രാജ്യം സന്ധി ചെയ്യില്ലെന്നും റിപ്പബ്ലിക് ഓഫ് കൊറിയയിലെ ഇന്ത്യൻ പ്രവാസികളുമായി സംവദിക്കവേ മന്ത്രി പറഞ്ഞു. അതിനുള്ള ഉദാഹരണമാണ് ഓപ്പറേഷൻ സിന്ദൂരെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അടുത്ത 2 വർഷത്തിനുള്ളിൽ പ്രതിരോധ കയറ്റുമതി 50,000 കോടി രൂപയിലെത്തുമെന്നും അടുത്ത 2 മാസത്തിനുള്ളിൽ പ്രതിരോധ ഉൽപാദനം 1.75 ലക്ഷം കോടി രൂപയായി ഉയരുമെന്നും അദ്ദേഹം അറിയിച്ചു. സോളിൽ നടന്ന ഇന്ത്യ കൊറിയ പ്രതിരോധ വ്യവസായ സമ്മേളനത്തിൽ ശ്രീ രാജ്നാഥ് സിംഗ് അധ്യക്ഷത വഹിച്ചു. മെറ്റ, ഗൂഗിൾ, ടെലിഗ്രാം തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്രതിനിധികളുമായും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കൂടിക്കാഴ്ച നടത്തി. ടെലിഗ്രാം ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ മത്സര പരീക്ഷയുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നത് സംബന്ധിച്ച് ഗുരുതരമായ ആശങ്കയുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു. ജൂൺ 21 നടക്കാനിരിക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായാണ് യോഗം വിളിച്ചത്. നീറ്റ് യുജി പുനഃപരീക്ഷയുടെ കുറ്റമറ്റ നടത്തിപ്പ് ഉറപ്പാക്കാനായി വിളിച്ചു ചേർത്ത കേന്ദ്ര സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുടെ യോഗത്തിലും അദ്ദേഹം അധ്യക്ഷത വഹിച്ചു. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ ഇന്ന് റീപോളിംഗ്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കും. 2 സ്വതന്ത്രർ ഉൾപ്പെടെ 6 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിൻവലിക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞതിനാൽ അദ്ദേഹത്തിന്റെ പേരും ബാലറ്റിലുണ്ടാകും. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ മുള്ളുവേലി കെട്ടുന്നതിനായി അതിർത്തി സുരക്ഷാ സേനയ്ക്ക് ഭൂമി കൈമാറുന്ന നടപടിക്ക് തുടക്കമായി. നബന്നയിൽ BSF ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പ്രക്രിയയ്ക്ക് ഔദ്യോഗികമായി തുടക്കം കുറിച്ചു. നുഴഞ്ഞുകയറ്റം, കള്ളക്കടത്ത്, അനധികൃത കുടിയേറ്റം തുടങ്ങിയ പ്രശ്നങ്ങൾ തടയുകയാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. 4,000 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയുടെ ഏകദേശം 2,200 കിലോമീറ്ററാണ് പശ്ചിമബംഗാൾ പങ്കിടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ തുടരുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക റിപ്പോർട്ട്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിലെ ആഗോള പ്രതിസന്ധിയിലും രാജ്യം ഈ വർഷം 6.4% വളർച്ചാ നിരക്ക് നേടി. വൈവിധ്യമാർന്ന ഊർജ്ജ സ്രോതസ്സുകൾ, വിദേശ നാണയ കരുതൽ ശേഖരം, പൊതുനിക്ഷേപം, സേവന കയറ്റുമതി, ഉപഭോക്തൃ ആവശ്യകത എന്നിവ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നുവെന്ന് UNലെ സാമ്പത്തിക വിദഗ്ധൻ ഇങ്കോ പിറ്റർലെയും സാമ്പത്തിക വിശകലന നയവിഭാഗം ഡയറക്ടർ ശന്തനു മുഖർജിയും മാധ്യമങ്ങളോട് പറഞ്ഞു. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സ് ഇന്നലെ മുംബൈയിലെത്തി. മുംബൈ വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ മഹാരാഷ്ട്ര ഗവർണർ ജിഷ്ണുദേവ് വർമ്മയും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും സ്വീകരിച്ചു. ഇന്ന് ഡൽഹിയിലേക്ക് പോകുന്ന സൈപ്രസ് പ്രസിഡന്റ് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായി ചേർന്ന് അമേരിക്കയുടെ 250-ാം ജന്മദിനം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നതായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി പങ്കിട്ട വീഡിയോ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ജൂലൈ 4-നാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഒപ്പുവച്ചതിന്റെ 250-ാം വാർഷികം അമേരിക്ക ആഘോഷിക്കുന്നത്.
3: As America gets ready to celebrate our 250th birthday, we look forward to doing it with our partners in India. India is the world's largest democracy, and we are the world's oldest. So we look forward to celebrating together.
0: റൂബിയോയുടെ ഇന്ത്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കറിന്റെ അധ്യക്ഷതയിൽ ഈ മാസം 26-ന് നടക്കുന്ന ക്വാഡ് യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. എറണാകുളത്ത് തടിയിട്ടുപറമ്പ് പാരിയത്തുകാവ് ഉന്നതിയിലെ 7 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള നടപടികൾ നിർത്തിവയ്ക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഡിജിപിക്ക് നിർദ്ദേശം നൽകി. സുപ്രീംകോടതി വിധിപ്രകാരം നടന്ന കുടിയൊഴിപ്പിക്കൽ സംഘർഷത്തിലേക്ക് വഴിമാറിയതിനെ തുടർന്നാണ് തീരുമാനം. അതിനിടെ സംസ്ഥാനത്തെ SP റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം ശനിയാഴ്ച പോലീസ് ആസ്ഥാനത്ത് നടക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കും. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. ഇന്നലെ കൊൽക്കത്തയിൽ നടന്ന മത്സരത്തിൽ 4 വിക്കറ്റിനാണ് മുംബൈ പരാജയപ്പെട്ടത്. 148 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 4 വിക്കറ്റ് ബാക്കി നിൽക്കെ ലക്ഷ്യം മറികടന്നു. ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. ചാൻസലറുടെ ഉത്തരവുകൾ ചോദ്യം ചെയ്യാൻ സർവകലാശാല സിൻഡിക്കേറ്റിന് അധികാരമില്ലെന്ന് കേരള ഹൈക്കോടതി. അച്ചടക്ക നടപടികളിൽ അപ്പീൽ അധികാരിയായ ചാൻസലർ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ നടപ്പാക്കാൻ സിൻഡിക്കേറ്റിന് ബാധ്യതയുണ്ടെന്ന് ജസ്റ്റിസ് AICR റഹ്മാൻ വ്യക്തമാക്കി. 16-ാം കേരള നിയമസഭയിലെ MLA മാരുടെ സത്യപ്രതിജ്ഞ ഇന്ന്. പ്രോടേം സ്പീക്കർ ജി സുധാകരൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ഇറ്റലി സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിക്ക് മടങ്ങി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം തന്ത്രപരമായ പ്രത്യേക പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണ. നീറ്റ് UG പുനഃപരീക്ഷയുടെ കുറ്റമറ്റ നടത്തിപ്പ് ഉറപ്പാക്കാനായി സാമൂഹ്യ മാധ്യമ പ്രതിനിധികളുമായും സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുമായും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ചർച്ച നടത്തി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായി ചേർന്ന് അമേരിക്കയുടെ 250-ാം ജന്മദിനം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നതായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. കേരളത്തിൽ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം.
4: നന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
1: ഈ ബില്ലൊന്ന് നോക്കിയേ,
2: എന്തു അടി ഇത്?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
2: എല്ലാത്തിനും വില കുറവാണ്.
1: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വില കുറവാ.
2: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
1: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്നേ വാങ്ങും.
0: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ. ചേട്ടാ, നമുക്ക് വാട്ടർ ഫിൽട്ടർ വാങ്ങട്ടെ?
3: പിന്നെ തീർച്ചയായും വാങ്ങണം.
0: എവിടെ നിന്ന് വാങ്ങാനാ?
3: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വാ എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ. അവിടെ ആകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ വെക്കാം.
0: അത് ശരിയാ. വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
3: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വാ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽട്ടറുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
0: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
5: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
1: എയർ കണ്ടീഷൻ KG വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
0: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
2: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 811-82-8081.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: എന്താ ചൂട്, ഒരു AC വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
5: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ AC കൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ AC കൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
4: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
6: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
7: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻറേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചറാണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ കഥയൊക്കെ പറഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആകാശവാണി വാർത്തകളൊക്കെ കഴിഞ്ഞു, ഒന്ന് രണ്ട് പാട്ടുകളൊക്കെ കേട്ടു. നിങ്ങളെ ഇങ്ങനെ വെയിറ്റ് ചെയ്തതാ, വീണ്ടും വണ്ടി ഓടിച്ച് ഞാൻ ഈ ഗ്രാമവീഥികളിലൂടെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 9544700912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് എൻ്റെ പ്രിയപ്പെട്ട യാത്രക്കാർക്ക് വിളിക്കാവുന്നതാണ്. നമുക്കടുത്തൊരു പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. അതൊക്കെ ആരാണെന്ന് നോക്കാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വന്ന ആദ്യത്തെ പാസഞ്ചർ ആരാണെന്ന് നമുക്ക് നോക്കിയാലോ. ഗുഡ് മോർണിംഗ്.
8: ഗുഡ് മോർണിംഗ്.
7: ഗുഡ് മോർണിംഗ്. ഞാൻ പറയട്ടെ പേര്? ഡോക്ടർ സേതു സർ. ഓക്കെ സാർ, പറഞ്ഞോളൂ. ഈ പറഞ്ഞതുപോലെ പഠനത്തോടൊപ്പം ജോലി എന്നൊരു കാഴ്ചപ്പാടിനോട് സാർ യോജിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ ഞാൻ വൈൻഡപ്പിൽ പറയാനായിട്ട്, വൈൻഡപ്പ് എടുക്കുന്ന സമയത്ത് പറയാനായിട്ട് സീക്രട്ട് ആയിട്ട് ഇങ്ങനെ വെച്ചിരുന്ന ഒരു സാധനം തകർത്ത് കളഞ്ഞു.
8: കേരളക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ?
7: അതെ അതെ, ഞങ്ങൾ പെൺകുട്ടികൾക്ക് ആദ്യമായി ക്രഷ് തോന്നിയ മുണ്ടിനോടും റൈബാൻ ഗ്ലാസിനോടും മീശ പിരികളിനോടൊക്കെ ഭയങ്കരമായി കട്ട പ്രേമം തോന്നിയ ഞങ്ങളുടെ നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ലാലേട്ടൻ.
8: എന്നും ഈ ആദ്യത്തെ മൂവി തൊട്ട് ഇപ്പോഴത്തെ ലാസ്റ്റ് മൂവി വരെ നായകനായിട്ട് തുടരാൻ പറ്റുന്ന ഭയങ്കര ഒരു
7: തോന്നുന്നില്ല.
8: ഇങ്ങനെ ബാക്കി ഏതെങ്കിലും ഭാഷയിൽ ഇത്രയും ഒക്കെ ചിരഞ്ജീവി അങ്ങനെയൊക്കെ ആൾക്കാരുണ്ട്. എന്നാലും ഇപ്പോഴും ഞാൻ എന്റെ കുഞ്ഞിനോട് ചോദിച്ചപ്പോഴും അവർ പറയുന്ന ഫേവറേറ്റ് ആക്ടർ മോഹൻലാലിനാണ്. എന്റെ കുട്ടനാളും, അതെ ലാലേട്ട്, എന്റെ കുട്ടനാളും മുഴുവൻ ഞാനും കണ്ടത് മോഹൻലാലിന്റെ പടങ്ങളാണ്. പക്ഷെ എന്റെ കുട്ടികള് 4-ലും 5-ലും പഠിക്കുന്ന, 6-ലും പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അവരുടെ ഫേവറേറ്റ് ആക്ടർ മോഹൻലാൽ.
7: അതെ, ലാലേട്ടൻ എന്ന് പറയുമ്പോ ഏത് കൊച്ചുകുട്ടികൾക്കും ഏറ്റവും അടുത്ത ക്രഷാണല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും സാർ വിശ്വസ് പറഞ്ഞോളൂ, വിശ്വസ് പറഞ്ഞോളൂ. ആ ഒരു ഹൃദയത്തിൽ നിന്ന് തന്നെ പോരട്ടെ.
8: എല്ലാ ആരോഗ്യ സൗഖ്യങ്ങളും ഇതുപോലെ ഇനിയും നല്ല മൂവീസ് നമ്മുടെ നാടിന് വേണ്ടി ചെയ്യാൻ സാധിക്കട്ടെ. ആരോഗ്യമായിട്ടിരിക്കട്ടെ.
7: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പോ എന്താ പറയാ, ഇന്ന് മുഴുവനും നമ്മളിടുന്ന പാട്ടുകൾ മുഴുവനും ലാലേട്ടന്റെ പാട്ടുകളാണ് കേട്ടോ.
8: തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണമല്ലോ.
7: അതെ അതെ,
8: കാരണം ഒരു ദിവസം ഫുൾ പ്ലേ ചെയ്യാനോ, ഒരു ദിവസം ഒരു ഫുൾ പ്ലേ ചെയ്യാനുള്ള പാട്ടുകൾ ലാലേട്ടന്റെ നല്ല നല്ല പാട്ടുകൾ.
7: ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ, ഈ ലാലേട്ടൻ അഭിനയിക്കുന്ന മൂവിയില് ലാലേട്ടന് പറ്റിയ പാട്ടുകാരൻ, ഇത് ഇദ്ദേഹം തന്നെ പാടണം എന്ന് തോന്നിയ പാട്ടുകൾ ഏതെങ്കിലും ഒക്കെ ഉണ്ടോ? അല്ലെങ്കിൽ ഇതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ലാലേട്ടന്റെ കൂടെ പാടാൻ, ലാലേട്ടന്റെ വരികൾക്ക്
8: എനിക്കറിയത്തില്ല. പക്ഷെ എം ജി ശ്രീകുമാർ ആണ് ലാലേട്ടന്റെ വോയിസ്
7: ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആള്. അതെ അതെ അതെ അതെ,
8: അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. പലരും പറയും അവര് ഫ്രണ്ട്സ് ആണ് അങ്ങനെ അങ്ങനെ. പക്ഷെ എന്ത് പറഞ്ഞാലും എൻജി ശ്രീകുമാർ കഴിഞ്ഞിട്ടേ ഉള്ളൂ, ബാക്കി ആരും മോഹൻലാലിന് വേണ്ടി പാടുന്നത്.
7: തീർച്ചയായിട്ടും. അപ്പോ സർ നമ്മുടെ വിഷയത്തിലേക്ക് കൂടി ഒന്ന് വരാമോ?
8: ആ തീർച്ചയായും.
7: സാറ് ഈ തരത്തില് പഠനത്തോടൊപ്പം ജോലി എന്നൊരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ അത് സാറിന്റെ കുട്ടികളിലാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യിക്കാൻ തയ്യാറാകുമോ?
8: തീർച്ചയായിട്ടും. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ വരുന്നില്ല? നമ്മുടെ നാട് എപ്പോഴും അവർ പറയുന്ന എല്ലാത്തിനും ഇന്ത്യയിലാണെന്നാണ് പറയുന്നത്. ഓൺ പേപ്പർ ഞാൻ എപ്പോഴും പറയും, ഓൺ പേപ്പർ നമ്മൾ എല്ലാത്തിനും ഫസ്റ്റ് ആണ്, ഹെൽത്തിലും വെൽത്തിലും എല്ലാം. പക്ഷെ പ്രത്യക്ഷത്തിൽ എന്താണ്? നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എന്താണ് നമ്മൾ കാണുന്നത്? അവിടെ ഡ്യൂട്ടി 5 മണി കഴിഞ്ഞ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഒരു എമർജൻസി ഒരാൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അവിടെ കൺസൾട്ടൻസ് ഇല്ല.
7: ശരിയാണ്.
8: അങ്ങനാണ് സംഭവം. ശരിക്കും പറഞ്ഞാല് അതൊക്കെ മാറേണ്ട സമയം എന്നേ കഴിഞ്ഞു. ഈ ഇപ്പൊ ഈ പറഞ്ഞത് കുട്ടികള് പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലി ചെയ്യുന്നത് തീർച്ചയായിട്ടും അവർക്ക് അത് ചെറുപ്പകാലം. അത് നമ്മുടെ നാട്ടിൽ മാത്രമുള്ള അങ്ങനല്ല, ഈ ഫെഡറേഷനിൽ അത് കമ്പൾസറിയാണ്. എന്ന് പറഞ്ഞാൽ ഹൈസ്കൂൾ കഴിയുമ്പോഴത്തേക്ക് അവര് പാർട്ട് ടൈം ആയിട്ട് ജോലി കണ്ടെത്തി അവരുടെ പോക്കറ്റ് മണി അവര് തന്നെ കണ്ടെത്തണമെന്നാണ് അവിടുത്തെ റൂള്. അതുപോലെ 18 വയസ്സ് കഴിയുമ്പോൾ അവര് വീട്ടിൽ നിന്ന് മാറി താമസിക്കണം. അങ്ങനെ ഇതുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓവർ കെയറിങ് ആണ് നമ്മുടെ മക്കളോട്. ഓവർ കെയർ ചെയ്ത് നമ്മൾ ശരിക്കും അവരെ ഒരു അമുൽ ബേബി ആക്കി എടുക്കുകയാണ്. അവരെ നമ്മൾ ഒറ്റയ്ക്ക് ബസ്സിൽ വിടത്തില്ല, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പുറത്തോട്ട് വിടത്തില്ല. ആ കാര്യം ചെയ്യാനായിട്ട് എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം. അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ ഒരു ഒരു ഹാബിറ്റ്സ് കളയാൻ വേണ്ടി കളയുകയാണ് എന്റെ ഒരു ഇതില്. നമ്മൾ ശരിക്കും പറഞ്ഞു നമ്മള് ഓക്കെ അവർക്ക് വേണ്ട ഗൈഡൻസും അവർക്ക് വേണ്ട ഫിനാൻഷ്യൽ സപ്പോർട്ടും എല്ലാം ചെയ്യണം, ചെയ്യേണ്ടെന്നല്ല, ചെയ്യണം. പക്ഷെ ഒരു പരിധി വരെ. ഇപ്പൊ നമ്മള് മൊത്തം അവര് നോക്കിക്കോളും പറഞ്ഞാൽ കുട്ടികളുടെ ഉള്ളിലും ഒരു ഒരു ലേറ്റ്നെസ് അല്ലെ, ഒരു മടി കടന്നുകൂടാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. അവര് ഓക്കെ എല്ലാം എന്തുണ്ടായാലും എന്റെ അച്ഛൻ അല്ലെങ്കിൽ ഓക്കെ എനിക്ക് ചെയ്യണം ഇതിങ്ങനാണ് ഞാൻ തന്നെ ചൂസ് ചെയ്യണം എന്നുള്ള ഒരു ഇതുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവര് പഠനത്തോടൊപ്പം ഈ ചെറിയ ചെറിയ ജോലികൾ. ഇപ്പൊ നമുക്കറിയാം വെളിയിലൊക്കെ ആൾക്കാര് ഏത് മെഡിക്കൽ ഫീൽഡിലുള്ള ഡോക്ടേഴ്സ് പോലും അവര് പാർട്ട് ടൈം ആയിട്ട് എന്ന് പറയുന്ന മെഡിക്കൽ സ്റ്റുഡൻസ് പോലും അവിടെ പാർട്ട് ടൈം ആയിട്ട് ഡേ കെയർ അറിയാം. നമുക്ക് ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോയി ഓൾഡ് പ്രായമുള്ളവരെ വിശേഷിച്ചാണ് അവരുടെ പോക്കറ്റ് മണി കണ്ടെത്തുന്നത്. നമുക്ക് ഇവിടെ ഭയങ്കര ഈഗോ ആണ്.
7: അപ്പോ
8: ഞാനൊരു MBBS സ്റ്റുഡന്റ് ആണ് അല്ലെ, ഞാനൊരു എഞ്ചിനീയറിംഗ് ആണ് പഠിക്കുന്ന സ്റ്റുഡന്റ് ആണ്, എനിക്ക് ഈ ജോലി ചെയ്യാൻ പറ്റത്തില്ല, ആ ജോലി ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ഒരു ഇത് മാറ്റുക. എല്ലാ ജോലിക്കും നമുക്കറിയാം പല പല ഫുഡ് കൗണ്ടേഴ്സിലൊക്കെ അവര് സപ്ലയർ ആയിട്ടും വെയിറ്റേഴ്സ് ആയിട്ടും ബില്ലിങ്ങിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. നമ്മൾ ഈഗോ കാണിച്ചു നിന്ന് കഴിഞ്ഞാല് നമുക്ക് ഉയരാൻ പറ്റത്തില്ല.
7: നമ്മുടെ കേരളത്തിലുള്ള രക്ഷകർത്താക്കൾക്ക് അങ്ങനെ ഒരു പ്രശ്നം എന്തായാലും ഉണ്ടെന്ന് തോന്നുന്നു, സമ്പൂർണ്ണമായിട്ട് മാറിയിട്ടൊന്നും ഇല്ല.
8: അത് കേരളത്തിൽ മാത്രമല്ല, എനിക്ക് തന്നെ പൊതുവെ ഇന്ത്യൻ ഒരു മെന്റാലിറ്റി ആണത്. മക്കൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കുക, അല്ലെങ്കിൽ സിറ്റികളിലൊക്കെ ഒരു പരിധി വരെ ഇപ്പം മാറുന്നുണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് എന്റെ ജോലിക്ക് ജോലി സ്ഥലത്തോട് പോയിരുന്ന വഴിക്ക് 3 കുട്ടികൾക്ക് ഞാൻ വിളിച്ചു കൊടുത്തു. അപ്പൊ ഞാൻ അവരോട് ഇങ്ങനെ ജസ്റ്റ് സംസാരിച്ചു വന്നപ്പം അവര് 10ാം ക്ലാസ് എക്സാം എഴുതിയിട്ട് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത പയ്യന്മാരെ കൊണ്ടാണ് പോകുന്നത്. അത് ഞങ്ങള് ഒരു ചെരുപ്പ് കടയില് ഫുട്വെയർ ഷോപ്പിൽ ഞങ്ങൾ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്നു. മിടുക്കന്മാര്, അവര് വെറുതെ സമയം കളയാതെ അവരാ കിട്ടുന്ന സമയത്ത് അതിന്റെ എത്ര രൂപ കിട്ടും? അവർക്ക് 10,000 രൂപ കിട്ടും ഓരോരുത്തർക്ക്. രാവിലെ 10 മണി തൊട്ട് വൈകുന്നേരം 8 മണി വരെയുള്ള ജോലി.
7: അതെ, വെക്കേഷന് വെറുതെ സമയം കളയാതെ അല്ലെങ്കിൽ സ്കൂൾ തുറക്കുന്ന സമയത്തേക്ക് നമുക്ക് വേണ്ട കാര്യങ്ങൾക്കുള്ള പോക്കറ്റ് മണിയൊക്കെ ഒപ്പിക്കാൻ.
8: തീർച്ചയായിട്ടും നമ്മള് വേണമെന്ന് നോക്കി ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക്
7: സാർ, എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ന്യൂജൻ കുട്ടികള് ഇപ്പൊ ഭയങ്കര ആക്റ്റീവ് ആണെന്ന് തോന്നുന്നു ഇങ്ങനെയുള്ള കാര്യത്തിന്.
8: അതെ അതെ അതെ, പണ്ടും ഉണ്ട്. ഇപ്പം കൂടുതൽ ആൾക്കാർ ഈ സോഷ്യൽ മീഡിയ അതുവഴിയൊക്കെ അറിയുന്നു. പിന്നെ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. പണ്ടത്തെ പോലെയല്ല ഇപ്പൊ കുറെ കടകളുണ്ട്, പണ്ട് അത്ര അല്ലല്ലോ. ഇപ്പം ഒത്തിരി കടകളില്ലേ, അവർക്ക് ഇറങ്ങി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പാർട്ട് ടൈം ആയിട്ട് ജോലിയൊക്കെ കിട്ടാവുന്നേ ഉള്ളൂ. അപ്പൊ പഠനത്തോടൊപ്പം ഈ പാർട്ട് ടൈം ജോലി എന്ന് പറയുമ്പോൾ ഫുള്ള് അത് മാത്രമല്ല, അവർ പഠിക്കുകയും കൂടെ വേണം, അതിനുള്ള സമയം കൂടെ അവര് ക്രമീകരിക്കണം. അവര് എല്ലാത്തിനും ഈക്വൽ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത്, പഠനത്തിന് ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുകയും വേണം.
7: തീർച്ചയായിട്ടും
8: ഞാൻ പറഞ്ഞു എല്ലാത്തിനും 100% വേണമെന്നില്ല, കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പാസിംഗ് മാർക്കിൽ കൂടെ കേട്ടോ ഒരു ഫസ്റ്റ് ക്ലാസ് അല്ലെ ഒരു ഡിസ്റ്റിങ്ഷൻ കിട്ടുന്ന രീതിയിലുള്ള മാർക്ക് എയിം ചെയ്യുക.
7: അതെ, തീർച്ചയായിട്ടും പഠനമായിരിക്കണം ലക്ഷ്യം, അതിനു വേണ്ടിയിട്ട് ഒരു പണി എടുക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. തീർച്ചയായിട്ടും സന്തോഷം സാർ നമ്മുടെ കൂടെ.
8: നമ്മുടെ ഒരു പുതിയ ജനറേഷനിലെ ആൾക്കാരെല്ലാം അങ്ങനെ ഒന്ന് മാറട്ടെ,
7: മാറി ചിന്തിക്കട്ടെ, മാറ്റം അനിവാര്യമാണ്. ഓക്കെ, താങ്ക് യു സാർ, നല്ലൊരു ദിവസം ആയിരിക്കട്ടെ നമ്മുടെ കൂടെ. യാത്രയിൽ 9 മണി വരെ കൂടെ ഉണ്ടാവണം കേട്ടോ.
8: ഓക്കെ ഓക്കെ,
7: താങ്ക് യു സാർ. നമ്മുടെ ഡോക്ടർ സേതു സാർ ആയിരുന്നു വിളിച്ചത്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സിസ്റ്റം നമുക്ക് ഉണ്ടാവട്ടെ, നമ്മുടെ ഈഗോ ഒക്കെ മാറിയിട്ട് നമ്മുടെ കുട്ടികളെയും ഈ നീലാകാശത്തേക്ക് പറത്തി വിടാനുള്ള ഒരു പ്രാപ്തി നമുക്ക് ഉണ്ടാകട്ടെ. എന്തായാലും ചർച്ച തുടരാൻ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വേഗം തിരികെ എത്താം. സ്റ്റേറ്റ് 91.2 ഇൻ റേഡിയോ.

0: ടാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
1: എന്തുവടിയത്?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
1: എല്ലാത്തിനും വിലക്കുറവാണ്.
2: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
1: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
2: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
0: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരമൂട് ആൻഡ് അടൂർ.
3: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
0: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
0: എയർ കണ്ടീഷൻ കെ ജി വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
4: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.

0: എങ്കിലേ എന്നോട് പറ, ഐ ലവ് യു. ലാലേട്ടന്റെ ബർത്ത്ഡേ ആയിട്ട് ഈ ഒരു ദിവസം നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുകയാണല്ലേ. ശരിക്കും എല്ലാ മലയാളികളും എത്രത്തോളം അദ്ദേഹത്തെ സ്നേഹിക്കുന്നു അല്ലേ. ഈ പറഞ്ഞതുപോലെ ഏട്ടനായിട്ടും ചേട്ടനായിട്ടും കാമുകനായിട്ടും അച്ഛനായിട്ടും അല്ലെങ്കിൽ നമ്മുടെ സങ്കല്പത്തിലുള്ള ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ആ മനുഷ്യനെ കണ്ടതിന് ശേഷമാണ് നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളെ പറ്റിയിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തോന്നിപ്പോവാറ്. നടന്റെ വിസ്മയമായിട്ടുള്ള ലാലേട്ടൻ്റെ ബർത്ത്ഡേ ദിവസം കുറച്ചധികം കുട്ടികൾ, നമ്മുടെ ഓണാട്ടുകാരെ പാസഞ്ചറിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓരോ വിഷയങ്ങളെ പറ്റി സംസാരിക്കുക എന്ന് തന്നെയാണ്. അപ്പോൾ ഒന്ന് ചിന്തിഞ്ച് ജിഞ്ചിനാക്കടിയായിട്ടൊക്കെ അടിച്ചു പൊളിച്ച് പാട്ടൊക്കെ ഇടണം, അങ്ങനെയൊക്കെ ഉണ്ട്. എന്തായാലും ഫുള്ള് ലാലേട്ടൻ്റെ സോങ്സ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് അടുത്തൊരു കോളർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പഠനത്തോടൊപ്പം ജോലി എന്നൊരു ഒരു കാഴ്ചപ്പാടിനോട് അതിനോട് നിങ്ങളുടെ ഒരു അഭിപ്രായമാണ് ചോദിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് അടുത്തൊരു പാസഞ്ചർ. നമസ്കാരം, പറഞ്ഞോളൂ. ഹലോ,
1: ഹലോ, ഗുഡ് മോർണിംഗ്. എന്റെ
0: ഗുഡ് മോർണിംഗ് അമ്മേ, പറഞ്ഞോളൂ.
1: ലാലിന് എല്ലാവിധ ആശംസകളും. ബർത്ത്ഡേ അല്ലേ?
0: അതെ, തീർച്ചയായിട്ടും.
1: എനിക്ക് ജയൻ, നസീറും ജയനും പോയതിന് ശേഷം ഏറ്റവും ഇഷ്ടപ്പെട്ടത് നടൻ മോഹൻലാൽ. അന്നും
0: ഇനിയും ലാലേട്ടനോടാണ് ഭയങ്കര ഇഷ്ടം. പിന്നീട്
1: ഭയങ്കര ഇഷ്ടം ജയനോടായിരുന്നു ഇഷ്ടം. ജയൻ ഞങ്ങളുടെ നാട്ടുകാരനാണ്, കൊല്ലക്കാരനല്ലേ?
0: കൊല്ലംകാരനാണ്. അതെ അതെ അതെ,
1: അയാളുടെ അഭിനയം ഭയങ്കര ഇഷ്ടമായിരുന്നു.
0: അതിനുശേഷം ലാലേട്ടനോടാണ് ഏറ്റവും ഇഷ്ടം. ലാലേട്ടന്റെ ഏത് മൂവിയാണ് കൂടുതൽ ഇഷ്ടം?
1: കൂടുതൽ ഇഷ്ടം ഡാൻസ് കളിക്കുന്ന കമലദളം ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
0: ഭയങ്കര ഇഷ്ടമാണ്.
1: അത്രയും വലിയൊരു മനുഷ്യൻ ഞാൻ ഡാൻസ് പഠിച്ച് ചെയ്യുമ്പോഴോ
0: ശരിക്കും ഒരു ഒരു ദൈവീകതയായിട്ട് തോന്നുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു, ഒരു അത്ഭുത മനുഷ്യനാണെന്ന്.
1: അതെ
0: അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോ അമ്മേ, നമ്മുടെ വിഷയത്തിലേക്ക് കൂടി വരാം. പഠനത്തോടൊപ്പം ജോലി എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് അമ്മ അംഗീകരിക്കുന്നുണ്ടോ?
1: അംഗീകരിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും.
0: അങ്ങനെയൊക്കെ കൊച്ചുമക്കളെ വിടാൻ തയ്യാറാണോ? അപ്പൊ കൊച്ചുമക്കൾ പഠിക്കുകയാണോ?
1: മക്കളോട് ഞാൻ പറയാറുണ്ടല്ലോ, ഇപ്പോഴും എപ്പോഴും ഞാൻ പറയാറുണ്ട്. കോളേജിൽ പോകുന്നതിന് മുമ്പ് രാവിലെ പേപ്പർ ഇടാൻ പോകുന്ന പിള്ളേരെ കണ്ടിട്ടില്ലേ രാവിലെ, അത് കഴിഞ്ഞിട്ടാണ് അവര് കോളേജിലെ സ്കൂളിലൊക്കെ പോകുന്നത്. അങ്ങനെ ഓരോ സ്ഥിതിക്ക് പോവുമല്ലോ. അങ്ങനെ എന്തെല്ലാം ഒരു ഒരു കൈത്തൊഴിലുണ്ട്. അവർക്കൊരു 10 രൂപ എടുത്ത് അവരുടെ സ്വന്തം ആവശ്യത്തിന് ചെലവാക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ, എന്റെ 4 കൊച്ചുമക്കളുണ്ട് എനിക്ക്, ആൺകുട്ടികള്. 4 പേരോടും ഞാൻ പറയാറുണ്ട്,
0: മക്കളെ ഒരു ഒരു തൊഴിലൂടെ ചെയ്യുന്ന എപ്പോഴും നല്ലതാണ്.
1: തൊഴിൽ ചെയ്യുന്ന മൂത്ത ചേച്ചിയുടെ 2-ാമത്തെ മൂത്തവന് ജോലിയുണ്ട്, 2-ാമത്തെ മോനെ ഡിഗ്രിക്ക് പാസ്സായി, ഡിഗ്രി പാസ്സായി അവൻ.
0: അപ്പൊ സന്തോഷമാണ്, പഠിക്കുകയും വേണം. അതെ, അതോടൊപ്പം തന്നെ ഒരു ജോലി, ഒരു 10 രൂപ കാശ് അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ജോലി ചെയ്യാൻ ഒരു ഉത്തരവാദിത്വം ഒക്കെ ഉണ്ടാവുന്നുള്ളതാണ്.
1: ഉത്തരവാദിത്വം ചെറുപ്പത്തിലേ ഉണ്ടാവും മോളെ. ഒരു 10 രൂപ സ്വന്തമായിട്ട് വരുമാനം കൈ വന്ന അതിനൊരു ഉത്തരവാദിത്വം ഉണ്ട്.
0: തീർച്ചയായിട്ടും
1: അച്ഛൻ്റെ അമ്മയുടെയും മുമ്പേ കൈ നീട്ടണ്ട പിള്ളേർക്ക്.
0: അതെ,
1: അവനാണെങ്കിൽ ഇപ്പോ ഡിഗ്രിക്ക് പഠിച്ചോണ്ടിരുന്നപ്പോ തന്നെ ITSന് പഠിക്കുക, വീട്ടിലിരുന്ന് ഓൺലൈനിൽ പഠിക്കുക അവൻ. ഇപ്പൊ ഡി പാസ്സായി അമ്മ എനിക്ക് ഏറ്റവും നല്ല കൂടുതൽ മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു മോനെ.
0: അമ്മമ്മക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സന്തോഷം ഇതൊക്കെ തന്നെയാണ്.
1: അതെ, എനിക്ക് ഏറ്റവും വലിയ സന്തോഷം, എന്റെ ഹൃദയം നിറഞ്ഞ സന്തോഷം എനിക്ക്.
0: അതെ, എപ്പോഴും അങ്ങനെ ആയിരിക്കട്ടെ അമ്മ. എപ്പോ വിളിച്ചാൽ ഒരുപാട് സന്തോഷം കേട്ടോ
1: മോളെ. എനിക്ക് പിന്നെ ഈ കമലദളത്തിന്റെ ഒരു പാട്ട് വെച്ചാൽ ചരിത്രനോട് പറയാം. ചരിത്രനെ ബിഗ് ഫാൻ, ഏറ്റവും നല്ല
0: പാട്ടുകളാണ് വെച്ചത്. മുഴുവനും ലാലേട്ടന്റെ സോങ്സ് ആണ്.
1: അതൊന്നും വെച്ച് തരാൻ പറയണേ മക്കള്.
0: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും പറയാം കേട്ടോ. ശരത് കേൾക്കുന്നുണ്ട്. ശരി
1: ശരി.
0: അപ്പോ പഠനത്തോടൊപ്പം കൊച്ചുമക്കളെ പോലും അമ്മ പറയാറുണ്ട്, അമ്മ അങ്ങനെ ജോലി ചെയ്യണം, അല്ലെങ്കിൽ ജോലിയുടെ ഒരു ഗുണം എപ്പോഴും ഈ ഒരു കാലഘട്ടത്തിൽ ഡ്രഗ്സിനൊന്നും അടിമപ്പെടാതെ ഒരു ജോലിയൊക്കെ എപ്പോഴും ഉള്ളത് മനസ്സിനും എപ്പോഴും നല്ലതാണ്. ഫോണും നോക്കിയിരിക്കുന്നതിനേക്കാളൊക്കെ എന്തുകൊണ്ടും നല്ലൊരു കാര്യം തന്നെയാണ്. അങ്ങനെ കൂടി നമ്മൾ ഒന്ന് പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു പാസഞ്ചറോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
2: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, ഇതാരാ സംസാരിക്കുന്നത്?
2: ഞാൻ ഓത്തറ സക്കീറാണ്.
0: സക്കീർ കേട്ടോ, പറഞ്ഞോളൂ.
2: ആ, പറയാൻ ഒരുപാടുണ്ട്. എന്താന്ന് വെച്ചാൽ ചെറുപ്പക്കാർക്കെല്ലാം നേരെ പാട്ടേ ജോലി തുടങ്ങി. നിങ്ങളായിട്ട് ഇനി പറഞ്ഞു കൊടുപ്പിക്കണ്ട,
0: പണി കൊടുപ്പിക്കണ്ട.
2: 60-40% പിള്ളേർ ഇപ്പോഴും ഡ്രഗ്സിന്റെ പുറകിലല്ലേ? കുട്ടിക്കൂടെ അല്ല, അത് പറയണം, മെയിൻ ആയിട്ട് പറയണം. നിങ്ങളെ പ്രോത്സാഹിക്കുമ്പോ അവര് പറയുന്നുണ്ടല്ലോ നമുക്ക് പാർട്ടൈം ജോലി ചെയ്യാന്ന്.
0: ആണോ?
2: അവർക്ക് ഏത് രീതിയിലായാലും പൈസ വന്നാ പോരെ, ഏത് ജോലിയാന്ന് നമ്മള് പറയുന്നില്ലല്ലോ.
0: ഓക്കെ, എന്നിട്ട്
2: അപ്പം പുതിയ മന്ത്രിസഭയെ എങ്ങനെയും എല്ലാവരുടെ പറഞ്ഞ് അതിനൊരു കൺട്രോളിങ് വരുത്താൻ നോക്കണം.
0: ഓക്കെ,
2: എല്ലാരും ബസിന്റെ ഫ്രീ ടിക്കറ്റും കൊണ്ട് നടന്ന കാര്യം നടക്കത്തില്ല. ചെറുപ്പക്കാരെ രക്ഷിക്കാനുള്ള മാർഗം കൂടെ എങ്ങനെ ഒപ്പിക്കാൻ നോക്കണം.
0: ചേട്ടന്റെ രാഷ്ട്രീയ വിദ്വേഷങ്ങളും അല്ലെങ്കിൽ അഭിപ്രായങ്ങളും പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം.
2: നമ്മളത് ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം വെച്ചാല് പാർട്ട് ടൈം ജോലി എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ജോലി എല്ലാരും നോക്കും. ഒരു കടയിൽ ഒരു പിള്ളേർ ഇരിക്കുമ്പോൾ ഒരു തന്നെ ചോദിക്കും, നിനക്ക് ഇവിടുന്ന് എത്ര രൂപ കിട്ടും? എനിക്ക് എത്ര രൂപ കിട്ടത്തുള്ളൂ. ബാ, നിനക്കൊരു സാധനം തരും, ഈ സാധനം അവിടെ കൊണ്ട് കൊടു, നിനക്ക് എത്ര രൂപ തരും. അവൻ അതിനകത്തൊന്നും പോകത്തില്ലേ, ആരും അറിയത്തില്ലല്ലോ. പിടിക്കുമ്പോഴല്ലേ അവൻ
0: ഇതാവുന്നുള്ളൂ.
2: അത് ചിന്തിക്കണം.
0: എല്ലാ വിത്തുകളും അല്ല, ഒരു മിനിറ്റ് ചേട്ടാ, എല്ലാ വിത്തുകളും ഒരുപോലെ ആവണമെന്നില്ല. ചില വിത്തുകൾ താഴെയായി
2: പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത്ര ശതമാനം പിള്ളേരുടെ കാര്യമാണ് പറഞ്ഞത്, എല്ലാരും പറയുന്നില്ല.
0: ഇത്ര ശതമാനം എന്ന് പറഞ്ഞ ഏത് കണക്കായിരുന്നു ചേട്ടാ? എനിക്ക് മനസ്സിലായില്ല.
2: ഒരു 100-140 പിള്ളേരോളം ഇപ്പൊ അതിനകത്ത് അടിച്ചായിട്ടുണ്ട്.
0: 40 കൂട്ടി
2: 100 പോകുമ്പോ ഒരു 10 എണ്ണത്തിനായിരിക്കും പിടിക്കുന്നത്. അതറിയാലോ, നമ്മള് പരിസരത്തുള്ളവര് പോലും പിടിച്ചോ അവന് ഇന്ന ആളായിരുന്നല്ലോ നമ്മൾ അറിയുന്നത്.
0: ഓക്കെ, അത് അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മുടെ അടുത്ത വിഷയത്തിലേക്ക് വരാം. പഠനത്തോടൊപ്പം തന്നെ ജോലി എന്ന് പറയുന്ന ഒരു നല്ല രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടിനെ പറ്റിയിട്ട് പറയാൻ പറ്റുന്നെങ്കിലും സംസാരിക്കും.
2: തീർച്ചയായിട്ടും നല്ല ജോലി, നല്ല കാര്യം തന്നെയാണ് പഠനത്തോടൊപ്പം അവർക്ക് ജോലി നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യം തന്നെയാണ്.
0: ചേട്ടൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോ?
2: തീർച്ചയായും ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോ സമൂഹത്തോടെ വേലയാണ്, ഞാനത് ചെയ്യുന്നുണ്ട്. എന്റെ മക്കളെ എല്ലാം ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്.
0: ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ
2: കൂട്ടുകാരൻ തന്നെ എലാൻസ് പഠിക്കുന്നുണ്ട്. അവൻ അവിടെ വൈകിട്ട് സ്വിഗ്ഗിയുടെ ഓട്ടോ ഓടുന്നുണ്ട്. അത് കഴിഞ്ഞ് അവൻ പിന്നെ തട്ടയുടെ പോയി അതിന്റെ എടുക്കുന്നുണ്ട്.
0: ഒരു പക്ഷേ ചേട്ടൻ പറഞ്ഞിട്ടാണോ അവർക്ക് സ്വയം തോന്നി ചെയ്തതാണോ?
2: അല്ല, നമ്മളവനെ ഉപദേശിക്കും. സമയം കിട്ടുമ്പോ പിള്ളേരെല്ലാം, നമ്മൾ ഒരുപാട് കൂട്ടുകാരൻ വരണം നമ്മുടെ പിള്ളേർക്ക്. എന്റെ മക്കൾക്ക് കൂട്ടുകാരൻ വരണം, അവരെല്ലാം വിളിച്ചിട്ട് നമ്മൾ അഡ്വൈസ് ചെയ്യും. നല്ല രീതിയിൽ വന്നാൽ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. ഇപ്പൊ അതുകൊണ്ട് അങ്ങനെ കുറച്ച് പിള്ളേരൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. എലാൻസി പഠിക്കുന്നത് ഇപ്പൊ നമ്മളത് കാണുമ്പോ കണ്ണും വരെ. കാരണം വെച്ചാൽ അവൻ അത്രയും പഠിച്ചിട്ട്, പഠിക്കാൻ ഒരു നിവൃത്തിയില്ല. എലാൻസി പഠിച്ചിട്ട് പിന്നെ എന്താണ് സ്വിഗ്ഗി ഓടും വൈകിട്ട്. ഓടി കഴിഞ്ഞിട്ട് പിന്നെ തട്ടയുടെ പോയി എന്തായാലും ജോലി നോക്കിയാണ് അവന്റെ പഠിത്ത കാര്യം.
0: ഓക്കെ, ഇനി കുട്ടികളോട് അടുത്തതായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം കൂടി ഞാൻ ഈ ചേട്ടനോട് പറയുന്ന കൂട്ടത്തിൽ അങ്ങ് പറയുകയാണ്. ഓക്കെ, പഠനത്തോടൊപ്പം ജോലി എന്നൊരു കാഴ്ചപ്പാട്, അത് ജോലിയിലേക്ക് മാത്രം ഏകാഗ്രത ആയിട്ട് പോവരുത്. അതേസമയം പഠനത്തിൽ തന്നെ, പഠനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വരുമാന മാർഗമായിട്ടോ അല്ലെങ്കിൽ നല്ലൊരു ഈ പറഞ്ഞതുപോലെ മയക്കുമരുന്നൊന്നും
2: ചേട്ടാ,
0: അതിനെ തിരുത്താനാണ് ഒരു രക്ഷകർത്താവിന് സാധിക്കേണ്ടത്.
2: അതെ,
0: ചേട്ടന്റെ മക്കളെ ചേട്ടൻ പറഞ്ഞു പഠിപ്പിക്കുന്ന അനുസരിച്ച് അവർക്ക് കേൾക്കാൻ തയ്യാറെടുക്കുന്നിടത്താണ് ചേട്ടന്റെ
2: വിജയം.
0: എല്ലാവർക്കും വിജയം സംഭവിക്കണമെന്നില്ല. കാരണം എല്ലാ രക്ഷകർത്താക്കൾക്കും ഈ പറഞ്ഞതുപോലെ തന്റെ കുട്ടി ശരിയാണ്, എല്ലാവരും തോറ്റുപോകുന്ന എവിടാണെന്ന് അറിയാമോ ചേട്ടാ? മക്കളുടെ മുന്നിൽ മക്കളെ മുന്നിൽ തോറ്റുപോകും. അപ്പൊ അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഈ അടുത്ത് ഒരു എന്റെ ഒരു ഗുരുനാഥനോട് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറയുമായിരുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുത്രദുഃഖമാണ്.
2: തീർച്ചയായിട്ടും.
0: അപ്പോ ചേട്ടൻ പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. ഈ ഒരു സമയത്ത് നമ്മൾ ഇതുകൂടി ഒന്ന് ഡിസ്കസ് ചെയ്യേണ്ടതാണ്. വരുമാനത്തിന്റെ പേരിൽ
2: അതാണ് ഇപ്പം ചെയ്യുന്നത്. പുള്ളിയോട് ഏറ്റവും നല്ലൊരു ഉപദേശമാണ്. ഇപ്പൊ എങ്ങനെയെങ്കിലും ചെറുപ്പക്കാരൻ
0: നമ്മളിതിനെ
2: സ്കൂളിലെ എൻക്വയറി നടത്തണം.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ചേട്ടാ, ഇങ്ങനെ ഒരു വിഷയത്തിലേക്ക് തിരിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ, ഇതുപോലെ ചർച്ചയിൽ പങ്കെടുക്കുക. ഓക്കെ ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, പുത്രദുഃഖം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള എന്ത്, ഇപ്പോ നമ്മള് ഭർത്താവിന്റെ പേര് പറയും, ഭാര്യയുടെ പേര് പറഞ്ഞ് ദുഃഖപ്പെടാറുണ്ട്, സങ്കടപ്പെടാറുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖം എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവോ ഭാര്യയോ കാമുകിയോ നാട്ടുകാരോ കൂട്ടുകാരോ ഒന്നുമല്ല, സ്വന്തം മക്കൾ. നമുക്ക് ഭയങ്കരമായ ആത്മവിശ്വാസമായിരിക്കും. എല്ലാ രക്ഷകർത്താക്കൾക്കും മക്കളുടെ കുറ്റം പറയുമ്പോൾ ഇവർ അംഗീകരിക്കാൻ വലിയ പാടാണെന്നേ. കാരണം അവർക്ക് ആ ഒരു എൻ്റെ കുഞ്ഞങ്ങനെയല്ല, എൻ്റെ കുഞ്ഞങ്ങനെയല്ല എന്ന് വിശ്വസിക്കുന്നതാണ്. നമ്മുടെ മക്കളെന്താണ് ചെയ്യേണ്ടത്? എൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ വിശ്വാസങ്ങൾക്കപ്പുറം അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഞാൻ പോകില്ല എന്ന് തെറ്റാണ്. നമുക്ക് ഏത് കാര്യം, ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യം, ഏത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് തെറ്റാണോ ശരിയാണോ എന്ന് നമുക്കറിയാം. ആ ഒരു കാര്യം, നമ്മൾ ചെയ്യാൻ പോകുന്നൊരു കാര്യം എൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ ചെവിയിലെത്തിക്കഴിഞ്ഞാൽ അവരെ സമൂഹം എങ്ങനെ കല്ലെറിയും എന്നൊരു കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല തെറ്റുകളിൽ നിന്ന് മാറാൻ കഴിയും. അതിന് നമ്മൾ ജനങ്ങൾ ഒരുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികൾക്ക് നല്ല വഴികൾ, ഇത് ഈ പറഞ്ഞതുപോലെ പഠനത്തോടൊപ്പം തന്നെ ജോലി ഒരു ഒരു സിസ്റ്റമാക്കി വെക്കുക. അവരെ കൂടുതൽ മൊബൈലിലേക്ക്, അവരെ ക്യാഷിലേക്കുള്ള ആക്രാന്തത്തിലേക്കും ഒറ്റപ്പെടാനോ, വീടുകളിൽ തന്നെ ഈ പറഞ്ഞതുപോലെ സമാധാനമായൊരു അന്തരീക്ഷം വലിയൊരു കാര്യമാണ് കേട്ടോ. അച്ഛനും അമ്മയൊക്കെ കിടന്ന് ഒരു കാലം മൊത്തം പ്രേമിച്ചോ അല്ലെങ്കിൽ അല്ലാതെയൊക്കെ കല്യാണം കഴിച്ചതിന് ശേഷം രാപ്പകൽ കിടന്ന് അടിയിട്ടിട്ട് എൻ്റെ കുഞ്ഞ് ശരിയാവുന്നില്ല അല്ലെങ്കിൽ ഫുൾ ടൈം ഫോണും നോക്കി അവർക്ക് സമയം കൊടുക്കാത്ത ഒരു രക്ഷകർത്താവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഭയങ്കര ദ്രോഹമായിരിക്കും. എന്നിട്ട് എൻ്റെ കുട്ടി നന്നാവണം എന്നൊക്കെ പറയുന്നത് വളരെ ഇതായിട്ടുള്ള, ഒട്ടും എനിക്ക് യോജിക്കാൻ കഴിയാത്തൊരു കാര്യം തന്നെയാണ്. കുഞ്ഞുങ്ങളെ അറിയുക, അടുത്തറിയുക, അവരുടെ മനസ്സറിയുക, നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറത്തോട്ടാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു കാഴ്ചപ്പാട്. അവരെ അറിയുക, എൻ്റെ അച്ഛൻ ഇപ്പോൾ കഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഒരു സാധാരണ തൊഴിലാളിയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൂടി കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ, ഞാൻ കൂടി അറിഞ്ഞു ചെയ്യണം. ഒരിക്കലും പറഞ്ഞു ചെയ്യുന്നതിന് ഭംഗിയുണ്ടാവില്ല. നിങ്ങൾ ഏത് കാര്യത്തിലാണ് പറഞ്ഞു ചെയ്യിപ്പിക്കുന്നതിന് ഒരിക്കലും ഭംഗിയുണ്ടാവില്ല. അറിഞ്ഞു ചെയ്യുന്ന കുട്ടികളാവട്ടെ, അറിഞ്ഞ് എനിക്കൊരു ജോലിക്ക് പോകണം, ജോലിക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡ്രഗ് മാഫിയകളൊക്കെ വന്ന് വിളിക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് പോകും. എൻ്റെ അമ്മയുടെ അമ്മയെ നാട്ടുകാർ കളിയാക്കും, അച്ഛനെ നാട്ടുകാർ കളിയാക്കും, പിന്നെ എനിക്ക് ലൈഫില്ല, എൻ്റെ ഭാവിയെല്ലാം പോകും എന്നൊരു ചിന്ത കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ രക്ഷകർത്താക്കൾ അത്രത്തോളം നിൽക്കുക. ഈ പറഞ്ഞതുപോലെ രക്ഷകർത്താക്കൾ ശരിക്കും വിഡ്ഢികളായി പോകുന്നത്, തോറ്റുപോകുന്നത് അവരുടെ വിശ്വാസത്തിൻ്റെ പുറത്താണ്. എൻ്റെ കുഞ്ഞുങ്ങളും അങ്ങനെ ആയേക്കാം എന്നൊരു ചിന്തയിൽ എപ്പോഴും, അല്ലേ, എപ്പോഴും എന്താ പരുക്കനായും അതേസമയം വളരെ സ്നേഹത്തോടുകൂടിയും അവരിലുണ്ടായിരിക്കണം, അവരോടൊപ്പം ചേരണം. നിങ്ങളുടെ വിഷയം എന്ന് പറ വിഷയത്തിൽ നിന്ന് ഒരിക്കലും മാറിപ്പോരുത്. പഠനത്തോടൊപ്പം ജോലി എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട്, നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ വിയോജിക്കുന്നുണ്ടോ? തത്സമയം ചർച്ച തുടരാം. എന്തായാലും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ കലക്കൻ ലാലേട്ടൻ സോങ്സ് ആണ് ഡമോനി ദിനേശ പാട്ടൊക്കെ കേട്ടിട്ട് വേഗം തിരികെ എത്താം. സ്റ്റുഡിയോ 91.2 എൻ്റെ റേഡിയോ.

0: കോച്ചെറിയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
4: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറണ്ടിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
3: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
5: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ടെത്തിയും വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എന്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
6: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847779987. മറ്റൊരു നമ്പർ 9846767444. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻട്രഡ്യൂ 91.2-ൽ ഓണാട്ടുകാർ പാസഞ്ചറാണ് കൂടെ ഉള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. നമുക്ക് അടുത്ത ഒരു പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: ഹലോ, നമസ്കാരം.
0: ഞാൻ വിചാരിച്ച് ഫോൺ എടുത്തിട്ട് ആൾ ഓടിപ്പോയെന്ന്. പറഞ്ഞോളൂ സലീനത്ത.
1: പഠനത്തോടൊപ്പം ജോലി,
0: അതെനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു.
1: അല്ല, നല്ലൊരു കാര്യമാണ്, നല്ലൊരു കാര്യമാണ്. ഞാന് അംഗീകരിക്കുന്നുണ്ട് അത്. പക്ഷെ നമ്മൾ ഇപ്പം വിദേശത്തൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികളും അവിടെ ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ മക്കളുടെ കഴിവുകൂടെ നമുക്ക് അറിയണം. കാരണം ഇപ്പം ജോലി ചെയ്തുകൊണ്ട് പഠിക്കാൻ പല കുട്ടികൾക്കും ചിലപ്പോ ഓർമ്മശക്തി ഒന്നും കൂടുതൽ പിള്ളേർക്കൊന്നും എല്ലാവർക്കും ഒരുപോലത്തെ കഴിവല്ല. എല്ലാ സ്വാതി ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള കഴിവാണ്. ചിലപ്പോ ഒന്നും എല്ലാവർക്കും ഒന്നും പെട്ടെന്നൊന്നും പഠിച്ചെടുക്കാൻ പറ്റത്തില്ല. വലിയ വലിയ പഠിത്തത്തിനോട്ടൊക്കെ പോവുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് സമയം ഇരുന്ന് പഠിക്കേണ്ടതായിട്ടൊക്കെ വരും. അന്നേരം പെട്ടെന്നൊന്നും പഠിച്ച് ഈ ജോലിയും ഇതുകൂടെ ആകുമ്പം അവർക്ക് ഉറക്കം ഒഴിഞ്ഞ് പഠിക്കേണ്ടതായിട്ട് വരും. അപ്പം അവരെ ശാരീരികമായിട്ടും അവര് ബുദ്ധിമുട്ടും. പിന്നെ ഈ ഉറക്കം ഒഴിഞ്ഞിരുന്ന് പഠിക്കുന്ന കുട്ടികളെ, പല കുട്ടികളും ഈ പിന്നെ മയക്കുമരുന്നിനോട് അടിമയാവുന്നത് ഈ ഉറക്കം ഒഴിഞ്ഞിരുന്ന് പഠിക്കാൻ വേണ്ടിയും പിന്നെ അവർക്ക് ബുദ്ധി പിന്നെ ഓർമ്മശക്തി ഉണ്ടാവാനെന്നൊക്കെ പറഞ്ഞാണ് ഈ കുട്ടികളെ ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഈ വലിയ പഠിത്തത്തിനോടൊക്കെ പോകുമ്പം ഇവർക്ക് ഉറക്കം ഒഴിഞ്ഞിരുന്ന് പഠിക്കണമല്ലോ. അപ്പം ഈ ഉറക്കം ഒഴിഞ്ഞിരുന്ന് പഠിക്കാൻ വേണ്ടിയും ബുദ്ധി ഉണ്ടാവാനും പിന്നെ ഓർമ്മശക്തി നിലനിൽക്കും എന്നൊക്കെ പറഞ്ഞാണ് ഈ കുട്ടികളെ ഇതിനെ അടിമയാക്കുന്നത്. അന്നേരം ഈ ജോലി ഇതിനോട് ചെയ്യുന്നതുകൊണ്ട് ജോലിയും പഠിത്തവും കൂടെ ഇതുപോലെ ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ പിള്ളേർക്കും ഒരു ബുദ്ധിമുട്ടാവും.
0: ഓക്കെ, ഈ ഒരു വെക്കേഷൻ അതേ സമയം തന്നെ ഈ വെക്കേഷൻ ടൈമിലൊക്കെ ഈ ഫോണിലൊക്കെ നോക്കിയിരിക്കാതെ,
1: അല്ലെങ്കിൽ അതൊരു ഇതാ, അതൊരു കാര്യമാണ്. കാരണം പിള്ളേർക്ക് ഒരു എൻഗേജഡ് ആവും എന്ന് വിചാരിച്ച് നമ്മൾ അവരെ എൻഗേജഡ് ആവും തോറും അവരുടെ ഇത് വർദ്ധിപ്പിച്ചോണ്ടിരിക്കുക, മാനസികമായിട്ടുള്ള അവരുടെ സ്ട്രെസ് വർദ്ധിപ്പിച്ചോണ്ടിരിക്കുക.
0: അതെ, ഇതേ സമയം തന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു.
1: പിന്നെന്ന് പറഞ്ഞാലേ സാദി, നമ്മൾ
0: ഹലോ ഡ്രോപ്പ് ആയി പോയി. അപ്പോൾ പഠനത്തോടൊപ്പം ജോലി എന്ന് പറയുന്ന സമയം കുട്ടികൾക്കും ഒരു സ്വയം ബോധത്തിലായിരിക്കണം. നമ്മളിപ്പോൾ എത്രത്തോളം അവരെ തള്ളി വിട്ടെന്ന് പറഞ്ഞു, പഠിക്കാനാണെന്ന് പറഞ്ഞാലും ജോലിക്കാണെന്ന് പറഞ്ഞാലും കുട്ടികൾക്ക് കൂടി ഒരു ചിന്താഗതി ഉണ്ടാവണം. ഓക്കെ, ഇത് എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, എൻ്റെ അച്ഛൻ കഷ്ടപ്പെടുന്നതിനോടൊപ്പമാണ്, എൻ്റെ അമ്മ കഷ്ടപ്പെടുന്നതിനോടൊപ്പമാണ്, എനിക്ക് പഠിക്കണം, എന്താണ് ലക്ഷ്യമെന്ന് പാതി വഴിക്ക് മറന്നു പോകരുത്. പലപ്പോഴും സംഭവിച്ചു പോകുന്ന എങ്ങനെയാണ്, പഠിക്കാനുള്ള കൈമണിക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഈ യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത്. പിന്നീട് എന്താണ് നമ്മുടെ ലക്ഷ്യമെന്ന് മറന്നു പോകുന്നിടത്താണ് നമ്മൾ ഈ പ്രശ്നം വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ കുട്ടികൾക്കല്ല വലിയവർക്കാണെങ്കിൽ പോലും എപ്പോഴും നമ്മൾ ഇറങ്ങിത്തിരിച്ച ആ ഒരു ലക്ഷ്യം എന്താണെന്ന് നമ്മൾ എപ്പോഴും നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഒരു സ്ഥാനത്തെത്തിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഇതായിട്ട് കണക്ട് ചെയ്താലല്ല പറയാം, എപ്പോഴും അത് നിലനിർത്താനും നമ്മൾ അതീവ ശ്രദ്ധയുള്ളവരായിരിക്കണം. നമുക്ക് അടുത്തൊരു പാസഞ്ചറോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
2: നമസ്കാരം.
0: നമസ്കാരം.
2: നമ്മളുടെ വിസ്മയം നമ്മളെയൊക്കെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്, നമ്മുടെ ശ്രീ മോഹൻലാൽജിക്ക് ഒരുപാട് എന്താണ് പറയുന്നത്, ഒരുപാട് കണ്ട് അദ്ദേഹം ഇങ്ങനെ ജീവിച്ചിരിക്കട്ടെ, നമ്മളെയൊക്കെ ആരുടെ ലെവലിലേക്ക് എത്തിക്കാൻ എന്ന് ആശംസിക്കുന്നു.
0: തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോ പറഞ്ഞോളൂ ചേച്ചി. നമ്മുടെ
2: പിന്നെ
0: ജോലി ചെയ്ത് ജീവിക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, പഠനത്തോടൊപ്പം ജോലി.
2: ആ, പഠനത്തോടൊപ്പം ജോലി എന്ന് പറയുന്നത് നമ്മള് പിന്നെ എന്താ പറയുക, അദ്ദേഹത്തിന്റെ സിനിമ തന്നെയുണ്ട്, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, സംയുക്ത വർമ്മ മാഡവും സാറും അഭിനയിക്കുന്നതാണ്. അതിനകത്ത് കുട്ടികളെ ക്ലാസ്സിൽ ഇരുത്തുന്നില്ല, പഠിപ്പിക്കുന്നില്ല, അവരെ കൊണ്ടു നടക്കാണ്. അവർക്ക് എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ അതൊക്കെ കാണിച്ച് അങ്ങനെ കൊണ്ടു നടന്നിട്ട് അവരെ എക്സാം എഴുതിപ്പിക്കുന്നത് ഏറ്റവും ഹൈ ഒരു മാർക്കിലേക്ക് അവരെത്തുകയാണ്. അങ്ങനെ നമ്മൾ ഈ അടച്ചിട്ട് റൂമിൽ ഇരിക്കുന്നതിനേക്കാൾ നല്ല കുട്ടികളുടെ ബ്രെയിൻ വികസിക്കാൻ കുറച്ചുകൂടെ നല്ലത് ഈ എൻഗേജ്മെന്റ് ആണ്, കുറച്ചുകൂടെ എൻഗേജ്ഡ് ആകുന്നതാണ്.
0: എൻഗേജ്ഡ് ആവുന്നതാണ്. അതേസമയം തന്നെ ചേച്ചി, ഞാൻ ഉദ്ദേശിച്ച ഒരു വിഷയം കൂടി ചേച്ചി ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ വീട്ടുകാരെ കഷ്ടപ്പെടുന്നതും അല്ലെന്നുണ്ടെങ്കിൽ ഓരോ ക്യാഷിന്റെ വില അറിയുന്നിടത്തും കുട്ടികൾക്കൊരു ഒരു പാർട്ട് ടൈം ജോലിയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി കൊടുക്കണോ എന്നുകൂടിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിനോട്
2: നല്ലതാണ്, നമ്മൾ തീർച്ചയായിട്ടും നല്ലതാണ്. കാരണം വെച്ചാൽ കുട്ടികൾ വരുമാനം ഉണ്ടാക്കി പഠിക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഒരു ഗൗരവം ഉണ്ട്. ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടി, വളരെ എനിക്ക് അഭിമാനം ഉണ്ട് ആ കുട്ടിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ. ഒന്നും പഠിക്കത്തില്ല, ഇവിടെ കഴിവ് വന്നിരിക്കും, നല്ല അടിയൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇന്ന് ഡോക്ടറേറ്റ് ഒക്കെ എടുത്ത്. അപ്പൊ സ്വന്തമായിട്ടൊരു ചിന്തിക്കാൻ തുടങ്ങിയപ്പോ പോയി ജോലി ചെയ്തു, കാശ് ഉണ്ടാക്കിയിട്ട് പഠിച്ചു. അപ്പൊ ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എന്തെല്ലാം കൊടുത്ത് അങ്ങോട്ട് പഠിപ്പിച്ചിട്ടും പഠിക്കാത്ത ഒരാള് സ്വന്തമായി ജോലി ചെയ്തപ്പോ ആ ബുദ്ധിമുട്ടും കാര്യങ്ങളും മനസ്സിലായപ്പോ പഠിക്കണമെന്ന് തോന്നി ഇന്ന് ഡോക്ടറേറ്റ് എടുത്ത് വലിയ ജോലി ഇരിക്കുന്നു.
0: തീർച്ചയായിട്ടും അതെ, നമുക്കതെ അതെ, എപ്പോഴും നമ്മൾ മറ്റൊരാളുടെ അഭിപ്രായത്തെക്കാൾ മേളില് നമുക്ക് സാധിക്കണം.
2: തീർച്ചയായിട്ടും കുട്ടികൾ ഒരു ജോലി ചെയ്യുന്നത് നല്ലതാണ്. നമ്മളെ പണ്ട് ജോലിയൊക്കെ ചെയ്യിപ്പിക്കാം സ്കൂളിൽ, അത് വർക്ക് എന്ന് പറഞ്ഞിട്ടൊരു പീരീഡ് ഉണ്ടായിരുന്നു, വർക്ക് ഒരു ഒരു അവർ അങ്ങനെയുണ്ട്. അപ്പൊ അതിൽ നമ്മളെ കൊണ്ട് സ്ട്രെയിൻ ചെയ്യിപ്പിക്കുകയായിരുന്നു, ഓരോന്ന് അറുത്ത് മാറ്റുക, മണ്ണ് ചോപ്പിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കും. കാരണം വെയിറ്റ് എടുപ്പിക്കുക, ഓടിക്കുക, ഇതൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യിക്കുകയായിരുന്നു. അത് നമ്മുടെ ബ്രെയിനിന്റെ ഒരു ബ്രെയിൻ വികസിക്കാൻ അത് കുറച്ച് നല്ലതാണ്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
2: അപ്പൊ നമ്മുടെ ബുദ്ധി കുറച്ചുകൂടെ വികസിക്കുകയാണ്. നമ്മൾ അടച്ചിട്ട് ഇങ്ങനെ ഇരുത്തി പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അവർ സ്വന്തമായിട്ടൊരു ജോലി ചെയ്യുമ്പോൾ അത്രയും ടൈം അവർ അതിനു വേണ്ടി കളയുമ്പം അത്ര എളുപ്പം അവർ അത് ബാക്കിയുള്ള പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ പെട്ടെന്ന് പ്രയത്നമാക്കും.
0: തീർച്ചയായിട്ടും. അപ്പോൾ വിളിച്ചാൽ ഒരുപാട് സന്തോഷം. നമ്മളെപ്പോഴും ഒരു ജോലിയുടെ കൂടി ആവശ്യകത, ഇതിനെ പലതരത്തിൽ ചിന്തിക്കാം. അയ്യോ എൻ്റെ കുഞ്ഞിന് ജോലിയുടെ ആവശ്യമുണ്ടോ, ഞങ്ങളിപ്പോൾ അത് ആരോഗ്യത്തോടു കൂടിയിരിക്കും. പക്ഷേ ഇപ്പോൾ സാധാരണ അല്ലെങ്കിൽ ഒരു കുലു പണിക്കാരൻ്റെ മകൾ മാത്രമല്ല, അല്ലാതെ നമുക്ക് ഓക്കെ കാഴ്ചപ്പാടുകളൊക്കെ കുറച്ചുകൂടെയൊക്കെ രക്ഷകർത്താക്കളുടെ മാറിയെന്നാണ് എൻ്റെ ഒരു വിചാരം. ഒരു തൊഴിലൂടെ മറ്റ് രാജ്യങ്ങളിലൊക്കെ പഠനത്തോടൊപ്പം തന്നെ കുട്ടികൾ ജോലിക്ക് പോകാറാണ്. മറ്റു രാജ്യത്താണെങ്കിൽ അത് ഓക്കെയാണ്, നമ്മുടെ നാട്ടിലത് പറ്റത്തില്ല. ഞാൻ ജീവിച്ചിരിക്കെ അല്ലെങ്കിൽ എനിക്ക് ആരോഗ്യമുള്ളപ്പോൾ എൻ്റെ കുട്ടി പോകരുത്, അങ്ങനെയല്ല. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ആ ഓരോ രൂപയുടെയും വാല്യൂ ഇതെങ്ങനെ കിട്ടുന്നു എന്ന് മനസ്സിലാക്കും. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ആഗ്രഹം കൂടി പറയാണ്, ഇപ്പോൾ സ്കൂളുകളിലാണെങ്കിലും ഇതുപോലെ അവരുടെ കലയെ അല്ലെങ്കിൽ അവരുടെ ജോലിയായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ പ്രോത്സാഹിപ്പിച്ച് അങ്ങനെ ജോലിയും കൂടെ ചെയ്യിപ്പിക്കുന്ന തരത്തിലേക്ക്, പഠനവും വേണം ജോലിയിലോട്ട് മാത്രം, ചെറുപ്പത്തിലെ അങ്ങ് ജോലിയിലോട്ട് മാത്രമല്ല, പഠിക്കാനുള്ള ചില ഒരു ബുക്ക് വാങ്ങാനാണെങ്കിലും ഒരു പേന വാങ്ങാനോ ആണെങ്കിലുള്ള ക്യാഷ് സ്വയം സമ്പാദിക്കാനുള്ള ഒരു ചിന്താഗതി അവരിൽ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് മാറ്റങ്ങൾ സംഭവിക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വേഗം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻട്രോഡ്യൂ 91.2 ലോണാട്ടുകാര പാസഞ്ചറാണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. അപ്പോൾ പഠനത്തോടൊപ്പം ജോലി എന്നുള്ള ഒരു അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന കാര്യമാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് വിളിക്കാം. നമ്പർ 954-7000-912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാവുന്നതാണ്. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യണം. ആരാണ് നോക്കാം. യെസ്, ഗുഡ് മോർണിംഗ്.
1: ഹലോ ഹലോ ആ ഹലോ. ഈ പഠനത്തോടൊപ്പം ജോലിയല്ല, ജോലിയോടൊപ്പം പഠിക്കുന്നുണ്ടല്ലോ എല്ലാരും.
0: അതെങ്ങനെയാ, എനിക്ക് മനസ്സിലായില്ല.
1: അതെങ്ങനെയാന്ന് വെച്ചാ, ഇപ്പൊ ഒരു കാര്യം നമ്മൾ പ്രചരിപ്പിച്ചോണ്ടിരിക്കുന്നു, നല്ല പൈസ വീഴുന്നതിന്, അതിന് നല്ല പൈസ വീഴുന്നെന്ന് വെച്ചു, എവിടെ ജോലിയില്ലാതെ ചെയ്യുന്ന അതുക്കുമേലെ എന്തെന്ന് പഠിച്ചോണ്ടിരിക്കുക.
0: എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ കേട്ടോ. ഇല്ല കേട്ടോ,
1: എന്തോ
0: എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ ചേട്ടാ, എന്റെ കുഴപ്പമാണ്.
1: മനസ്സിലാവുമല്ലോ, ഈ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ അതുക്ക് മേലെ എന്ത് പ്രചരിപ്പിച്ചാൽ കൂടുതൽ പൈസ വീഴുന്നു പഠിച്ചോണ്ടിരിക്കുക ആ വ്യക്തി.
0: ഓ, അങ്ങനെ
1: അങ്ങനെ
0: അല്ല ഞാൻ ചോദിച്ചത്
1: കേട്ടാ.
0: അതൊക്കെ, പക്ഷെ ഞാൻ സ്റ്റുഡൻസിന്റെ കാര്യമാണ് പറഞ്ഞത്. സ്കൂളിൽ പോകുന്ന, കോളേജിൽ പോകുന്ന കൊച്ചുകുട്ടികളെ, പ്രായമുള്ളവരെ പറ്റിട്ടല്ല ഞാൻ ഇവിടെ പറയുന്നേ ചേട്ടൻ.
1: അവരും ചെയ്യുന്നുണ്ട്, അവരുടെ ജോലിയല്ലേ പഠിക്കുന്നത്.
0: അവരുടെ ജോലിയാണോ പഠിക്കുന്നത്?
1: നമ്മളിപ്പോ ഒരു തൊഴില് പഠിക്കുന്നതെന്ന് വെച്ചാ വല്ലതും വായിച്ചും കണ്ടും കേട്ടും ഒക്കെ പഠിക്കുമ്പോ അതും
0: ചേട്ടാ പ്രായം ചെന്ന് പഠിക്കുക. ഓക്കെ, മീൻസ് ഓക്കെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മള് ചേട്ടൻ ജീവിക്കാൻ വേണ്ടി മരണം വരെയും പഠിക്കാം. ഓക്കെ, പക്ഷെ ചേട്ടന് ഇപ്പൊ എത്ര വയസ്സുണ്ട്? എത്ര വയസ്സ് കാണും ഏകദേശം?
1: എനിക്കിപ്പോ 50 വയസ്സിന് മേളിലാണ്.
0: 50 വയസ്സിന് ഈ സമയത്ത് ഒരു ഡിഗ്രി
1: പഠിച്ചോണ്ടിരിക്കുന്നു.
0: ഓക്കെ, ഇത് ഈ പഠിച്ചിട്ട് ഹയർ കോളേജിലോ അങ്ങനെ എന്തെങ്കിലും പോകാനുള്ള താല്പര്യമാണെന്നുണ്ടെങ്കിൽ പഠിക്കുന്നതും ജോലിയും കൂടെ ചേർത്ത് നല്ലതായിരിക്കും. അപ്പൊ ഞാൻ അങ്ങനെയുള്ള കുട്ടികളുടെ കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ അങ്ങനെ ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ ഓക്കെ ഓക്കെ, വിളിക്കണം കേട്ടോ. ഓക്കെ, ഞാൻ കുട്ടികളുടെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ എപ്പോഴും തിങ്ക് ചെയ്യുക, നമ്മുടെ വിഷയം എപ്പോഴും മനസ്സിലാക്കിയിട്ട് സംസാരിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക. പഠനത്തോടൊപ്പം ജോലി. അപ്പൊ കുട്ടികൾ, സ്കൂളിൽ പോകുന്ന കുട്ടികൾ, സ്കൂളിലാണെങ്കിലും വെക്കേഷൻ സമയത്താണെങ്കിലും ഏറ്റവും സന്തോഷം തോന്നിയത് ഈ ഒരു വെക്കേഷൻ ടൈമിൽ ഒരുപാട് കുട്ടികൾ ഒരു പാർട്ട് ടൈം ജോലി. ആദ്യം തന്നെ ഡോക്ടർ സേതു സാർ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾ, ഒരു 3 കുട്ടികൾ വണ്ടിയിൽ കയറിയ കാര്യം പറഞ്ഞു, അവർ ആ വെക്കേഷനെ ഏറ്റവും മാക്സിമം നന്നായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും ഈ പറഞ്ഞതുപോലെ ലഹരി മാഫിയകൾക്കൊന്നും അടിമപ്പെടാതിരിക്കുക, ആ ഒരു തരത്തിലേക്ക് പോകരുത്. അല്ലാതെ നോർമലായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. നമുക്ക് അടുത്തൊരു പാസഞ്ചർ കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം. ഗുഡ് മോർണിംഗ്.
2: ഗുഡ്
0: മോർണിംഗ് വിഷ്വല്യമ്മേ, പറഞ്ഞോളൂ.
2: മോളെ നല്ലതല്ലേ കുട്ടികളെ, നമ്മളെ ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുന്ന കുട്ടികള്. എനിക്ക് മോനുണ്ടായിരുന്നു, SLC കഴിഞ്ഞിട്ട് നല്ല മാർക്കോടെ പാസ്സായി കഴിഞ്ഞിട്ട് അവൻ +1 അഡ്മിഷൻ കിട്ടുന്നിടത്തെ അവൻ പോയി ഒരു കൂട്ടിരുന്ന കുറച്ച് പൈസ അവന് അതിന്.
0: അതെ,
2: അവനെ അത് പോകുന്നതിന് പുസ്തകമൊക്കെ ആവുമല്ലോ നമ്മുടെ അച്ഛനെ സഹായിക്കാൻ വേണ്ടി. അതിന്റെ മോൻ അങ്ങനെ പോയി. പിന്നെ അത് കഴിഞ്ഞ് അഡ്മിഷൻ കഴിഞ്ഞ് +2 പോയി കഴിഞ്ഞിട്ട് +2 ഡിസ്റ്റിങ്ഷനോടാണ് എന്റെ മോൻ പാസ്സായത്.
0: അപ്പൊ
2: അതെനിക്കൊരു അഭിമാനമായിരുന്നു. നമ്മൾ ട്യൂഷനൊന്നും അന്നേരം പോലും ഇല്ല എന്റെ മോന്. അങ്ങനെ അവന്റെ സ്വയം പഠനത്തിൽ മറ്റു സ്കൂളിലായിരുന്നു. ഇങ്ങനെ അവൻ പഠിച്ചിട്ട് അന്നിട്ട് വന്ന് ഡിഗ്രിയുടെ അഡ്മിഷൻ കിട്ടുന്ന വരെ അവൻ അച്ഛന്റെ കൂടെ പോയി മെക്കാനിക്ക് പോവായിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾ അച്ഛനെ ഒരു വരുമാനം ചെയ്തു. ആൾക്കാരൊക്കെ പറഞ്ഞ എന്താണെന്നറിയാവോ, പിന്നെ എങ്കിലും പഠിക്ക ജോലിക്ക് കൊണ്ടുപോയി കഴിഞ്ഞാല് അവര് പൈസ കണ്ടു കഴിയുമ്പോ പിന്നെ പഠിക്കാൻ പോകത്തു, പഠിക്കാൻ
0: മാറ്റി.
2: ഈ കൂടെ പോകുന്ന കൊണ്ടുപോകുമ്പോ ആൾക്കാര് പറയാം.
0: അല്ല, ഞാൻ എപ്പോഴും നമുക്ക് ഈ കുട്ടികൾക്ക് ഒരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം. 10 കാശ് കിട്ടി കഴിഞ്ഞാൽ അതിനെ ഇത് മതി മറ്റേത് വേണ്ട എന്നുള്ള ചിന്താഗതി വന്നു കഴിഞ്ഞാൽ തീർന്നു.
2: അപ്പൊ അവര് അങ്ങനെ ആൾക്കാർ പറഞ്ഞു കൊടുത്തു. അങ്ങനെ പോകുമ്പോഴേ കുട്ടികൾ പൈസ കിട്ടുമ്പോ അവര് പിന്നെ പഠിത്തത്തിൽ നിന്ന് കുഴപ്പമൊന്നു. അപ്പൊ എങ്കിലും എല്ലാം നല്ല രീതിയിൽ പഠിക്കുകയും ചെയ്ത് അവർക്ക് അതിനും നല്ല അധികം കഷ്ടമാക്കുകയും ചെയ്തു. അതിലൊന്നും കഴിയില്ല മോളെ, എന്തെങ്കിലും ഒക്കെ ഒരു ചെറിയ ജോലികളൊക്കെ അവർക്ക് പഠിച്ചിരിക്കുന്ന ഏറ്റവും നല്ലത് തന്നെ.
0: അതെ അതെ, തീർച്ചയായിട്ടും. ഞാൻ ചിലപ്പോൾ ആഗ്രഹിച്ചു പോകണം ഏതെങ്കിലും ഒരു നല്ല രീതിയിലൊരു ടെക്നിക്കൽ സൈഡോ കുട്ടികളുടെ കലയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആർട്ടുകളെയൊക്കെ പ്രോത്സാഹിപ്പിച്ച് അതിൽ നിന്നിട്ട് സ്കൂളിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് തന്നെ ഒരു അക്കൗണ്ടിലേക്ക് സേവ് ചെയ്ത് ഭാവിയിൽ അവിടെ പഠനത്തിനോ അങ്ങനെയൊക്കെ ഒരു
2: സിസ്റ്റം
0: ഉണ്ടെങ്കിൽ നന്നായിരിക്കും.
2: എല്ലാ കുട്ടികളും അങ്ങനെ അത് പ്രാപ്തരാകുന്നുണ്ട്. അത് രക്ഷകർത്താക്കൾ പറഞ്ഞ പോണ്ടെന്ന് പറഞ്ഞാല് അവർക്ക് ലക്ഷ്യബോധം വേണമെന്ന് പറഞ്ഞ് പോകുന്ന കുട്ടികളുണ്ട്.
0: അതെ, തീർച്ചയായിട്ടും. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ അമ്മേ, നല്ലൊരു ദിവസമായിരിക്കട്ടെ. തീർച്ചയായിട്ടും അമ്മേ, അമ്മയ്ക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. പുഷ്പല്യമ്മയാണ് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. പഠനത്തോടൊപ്പം ജോലി എന്ന് പറയുന്നൊരു കാഴ്ചപ്പാട്. അപ്പൊ കുട്ടികളെ, നിങ്ങളോടാണ് ചേച്ചിക്ക് പറയാനുള്ളത്. ഓക്കെ, നമ്മള് നമ്മുടെ സാഹചര്യങ്ങളെ കുട്ടിക്കാലത്ത് നമുക്കൊന്നും, ഞാൻ പറഞ്ഞില്ല, എല്ലാ വലിയവർ പോലും എപ്പോഴും അവരവരെ ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പോലും കുട്ടികളോട് പറയുകയാണ്, പഠനത്തോടൊപ്പം ജോലി, മറ്റു രാജ്യങ്ങളിലൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ പഠനം തന്നെയായിരിക്കും ലക്ഷ്യം, ജോലി ഒരു മാർഗം മാത്രമാണ്. അത്തരത്തിൽ കുട്ടി ജോലിയൊക്കെ ചെയ്യുന്നത്, ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന കുട്ടികളെ നമ്മൾ നിരുത്സാഹപ്പെടുത്തരുത്. അതായത് അവരെ കാണുമ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണോ എന്നുള്ളൊരു പരിഗണന ജോലി കൊടുക്കുന്ന ആളുകളിലൂടെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അവൻ്റെ കഴിവിനെ ഇടയ്ക്കൊക്കെ നിങ്ങൾ നല്ല വാക്കുകൾ കൂടി പറയുക കുഞ്ഞുങ്ങളെ കാണുമ്പോൾ. ഓക്കെ, നിങ്ങൾ കൊള്ളാമല്ലോ, നന്നായിട്ട് പഠിക്കണം കേട്ടോ, ഈ ക്യാഷൊക്കെ വീട്ടുകാർക്ക് കൊണ്ട് കൊടുക്കണം. നിങ്ങളുടെ ഒരു വാക്ക് ഒരാളുടെ ജീവിതത്തെ മാറ്റിമറിക്കാനായിട്ട് സാധിക്കും. കുട്ടികളെ ചേർത്ത് പിടിക്കുക. ഒരു കുഞ്ഞുങ്ങളും മയക്കുമരുന്നിനും ലഹരിക്കൊന്നും അടിമകളാകാതിരിക്കട്ടെ. നമ്മളുകൂടി സസൂക്ഷ്മം അവരെ പരിശോധിക്കുക, നോക്കുക, സ്നേഹത്തിൽ അങ്ങനെ ചേർത്ത് വയ്ക്കുക. സ്നേഹം തന്നാൽ മാറാത്ത മനുഷ്യരുണ്ടോ ഭൂവിൽ? ഓക്കെ, മാറ്റം നമുക്ക് അനിവാര്യമാണ്. ഈ പറഞ്ഞതുപോലെയുള്ള ഒരു സിസ്റ്റമൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഓണാട്ടുകാര പാസഞ്ചർ തൽക്കാലം ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വരും ദിവസങ്ങളിൽ നമ്മുടെ മെന്റലിസ്റ്റ്, ആദ്യൻ്റെ ഒരു വലിയ ഡ്രീമായിരുന്നു, അദ്ദേഹം വരാമെന്ന് ഏറ്റിട്ടുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ മെന്റലിസവും കുറച്ച് കാര്യങ്ങളൊക്കെ ലൈവിൽ ചോദിക്കാം. വരും ദിവസങ്ങളിൽ നമുക്ക് അനൗൺസ് ചെയ്യാം കേട്ടോ. ടൈം കൃത്യമായിട്ട് എന്നോട് അറിയിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല പ്രോഗ്രാമുകളിലൂടെ നമുക്ക് നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടായിരിക്കണം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് ചുറ്റുമുള്ള, നമുക്ക് ഈ പറഞ്ഞതുപോലെ എപ്പോഴും നമ്മുടെ മനസ്സിനെ നമ്മളിങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒന്ന് കൺട്രോൾ ചെയ്യാനും മറ്റുള്ളവരെ ബാഡായിട്ട് എഫക്ട് ചെയ്യാത്ത രീതിയിൽ നമുക്ക് പെരുമാറാനും സാധിക്കട്ടെ. പരിശ്രമിച്ചുകൊണ്ടിരിക്കുക, പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. കേട്ടുകൊണ്ടേ ഇരിക്കുക റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
6: ഈ ബില്ലൊന്ന് നോക്കിയേ,
7: എന്തുവടി ഇത്?
6: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
7: എല്ലാത്തിനും വിലക്കുറവാണ്.
6: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
7: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
6: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
5: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ. വാട്ടർ ഫിൽട്ടർ രംഗത്ത് 20 വർഷം പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയേഴ്സ് ഇപ്പോൾ വാട്ടർ ടെസ്റ്റിംഗ് ലാബോടുകൂടി. ജലത്തിലടങ്ങിയിരിക്കുന്ന രാസജീവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അത്യാധുനിക ലബോറട്ടറി സംവിധാനവും സാങ്കേതിക പരിജ്ഞാനവുമുള്ള ടെക്നീഷ്യന്മാരുടെ സേവനത്താൽ ഒരേ ലാബിൽ തന്നെ എല്ലാ പരിശോധനയും. ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽറ്ററുകൾ, ഹൈസ്കൂൾ ജംഗ്ഷനു കിഴക്ക് വശം, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.

0: കോച്ചിരയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
2: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
3: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
2: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9496124815 9496161815.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.

ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 സിനിമ ടാക്കീസിലേക്ക് സ്വാഗതം. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യമാണ് കേട്ടോ. ഒരു രാവിലെ ഒരു ഫ്രഷ് ഫീല് തോന്നുന്നുണ്ടല്ലേ. ശരിക്കും പറഞ്ഞാൽ പുറത്ത് നല്ല മഴയൊക്കെ പെയ്ത് ഇങ്ങനെ അന്തരീക്ഷം ഇങ്ങനെ തണുത്തിരിക്കുകയാണ്. നല്ലൊരു ഫ്രഷ് ഫീല് തോന്നുന്നുണ്ട്. ഈ ഒരു ഫ്രഷ് ഫീലിൽ നമുക്ക് പുതിയ പുതിയ സിനിമാ വിശേഷങ്ങളും നമ്മുടെ സിനിമകൾ സിനിമാ ലോകത്തെ പുതിയ പുതിയ അറിവുകളും കാര്യങ്ങളും നല്ല നല്ല പാട്ടുകളും ഒക്കെ കേട്ട് അങ്ങ് എൻജോയ് ചെയ്തങ്ങ് പോകാമല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു സിനിമാ വിശേഷത്തിലേക്കൊക്കെ കടക്കാം. പക്ഷേ കുറച്ചധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വീണ്ടും മടങ്ങിയതാട്ടോ.

91.2 സിനിമ ടാക്കീസ് ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു സിനിമാ വിശേഷത്തിലേക്ക് പോകാം അല്ലേ. ജിത്തു ജോസഫ് രചനയും സംവിധാനവും നിർവഹിച്ച് 2026 പുറത്തിറങ്ങിയ ഒരു മലയാള ഭാഷ ക്രൈം ത്രില്ലർ ചിത്രമാണ് ദൃശ്യം 3. ആശീർവാദ് സിനിമാസിന് വേണ്ടി ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച ഈ ഒരു ചിത്രം ദൃശ്യം 2 2021 തുടർച്ചയും ദൃശ്യം ചലച്ചിത്ര പരമ്പരയിലെ 3 ഭാഗവുമാണ്. മോഹൻലാൽ, മീന, അൻസിബ, ഹസൻ, ഈസ്റ്റൻ, അനിൽ, മുരളി ഗോപി, സിദ്ദിഖ്, ആശ ശരത് എന്നിവർ ഈ ഒരു ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് കേട്ടോ. ദൃശ്യ സിനിമയെക്കുറിച്ച് നമ്മൾ പറയേണ്ടല്ലോ. നമ്മുടെ ലാലേട്ടനും മീനശേഷിയൊക്കെ തകർത്ത് അഭിനയിച്ച് നമ്മുടെയൊക്കെ എല്ലാവരെയും മനസ്സിലിങ്ങനെ ഇടം പിടിച്ച ഒരു സിനിമ തന്നെയാണ്. നമ്മളൊക്കെ ഓരോ എത്ര വട്ടം കണ്ടെന്ന് പോലും അറിയില്ല അല്ലേ. അതുപോലെ തന്നെയാണ് ഈ ഒരു സിനിമയിലെ പാട്ടുകളെല്ലാം തന്നെ അല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ഉടനീളം ഇങ്ങനെ പാടി പാടി നടന്ന് എപ്പോഴും നമ്മുടെ റേഡിയോയിൽ തന്നെ ആ ഒരു പാട്ടൊക്കെ എത്രയോ വട്ടം റെക്കമെൻഡേഷനൊക്കെ ചോദിച്ചുകൊണ്ട് ഇഷ്ടം പോലെ വട്ടമാണ് ഒരുപാട് പേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാട്ടിലും ഒക്കെ നമ്മൾ അത്രയും അഡിക്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സിനിമയുടെ മേക്കിങ്ങിൽ നമ്മളൊക്കെ ഇങ്ങനെ എന്താണ് അടുത്തത് എന്താണ് അടുത്തത് ആ ഒരു എന്താണ് ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നതല്ലേ. ശരിക്കും പറഞ്ഞാൽ ഓരോ സിനിമ ഇങ്ങനെ കഴിയുമ്പോഴും ഒരു മൊത്തത്തിലൊരു ട്വിസ്റ്റാണ് നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമ. അപ്പോൾ ഈ ഒരു ദൃശ്യം 3 എന്ത് ട്വിസ്റ്റാണെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. കേബിൾ TV ഓപ്പറേറ്ററായ ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തെയാണ് നമ്മുടെ ലാലേട്ടൻ അവതരിപ്പിക്കുന്നത്. ജോർജ് കുട്ടിയുടെ ഭാര്യ റാണി ജോർജ് ആയിട്ടാണ് നമ്മുടെ മീന ചേച്ചി വരുന്നത്. അഞ്ജു ജോർജായിട്ട് എത്തുന്നത് അൻസിബ ഹസനും അനു ജോർജായിട്ട് എത്തുന്നത് എസ്തർ അനിലുമാണ് കേട്ടോ. വരുണിൻ്റെ അമ്മയായിട്ട് എത്തുന്നത് നമ്മുടെ ആശാ ശരത്താണ് കേട്ടോ. നമ്മുടെ സീരിയലിലൂടെയൊക്കെ വളരെയധികം ശ്രദ്ധ നേടി. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോഴും കുങ്കുമപ്പൂവ് എന്നൊരു സീരിയലിലൂടെ കടന്നു വന്നൊരു നടിയാണ് നമ്മുടെ ആശാ ശരത്തല്ലേ. ഇപ്പോൾ വളരെ വലിയ ഒരു മികച്ച കഥാപാത്രത്തേക്ക് നമ്മുടെ മുന്നിൽ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് വലിയ എല്ലാ ചെയ്യുന്ന എല്ലാ കഥാപാത്രങ്ങളും നല്ല നമുക്കിങ്ങനെ കണ്ടിരിക്കാൻ തോന്നുന്ന ഒരു കുറ്റവും പറയാൻ പറ്റാത്തതായിട്ടുള്ള അഭിനയമാണ് ആശാ ശരത്ത് കാഴ്ചവെക്കുന്നത്. എപ്പോഴും വരുണിൻ്റെ അച്ഛനായിട്ട് വരുന്നത് സിദ്ദിഖാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഈ ഒരു സിനിമ കാണാത്തവരായിട്ട് ആരും തന്നെ കാണില്ലെന്ന് എനിക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞല്ലേ. ദൃശ്യം 2 പൂർത്തിയാക്കിയതിന് ശേഷമാണ് 3 ഭാഗം എന്ന ആശയം തനിക്ക് വന്നതെന്ന് നമ്മുടെ ജിത്തു ജോസഫ് പറഞ്ഞിരുന്നു. ആദ്യം മനസ്സിൽ രൂപപ്പെട്ട ക്ലൈമാക്സിൽ നിന്നാണ് ഈ ഒരു ചിത്രം ഉടലെടുക്കുന്നതെന്നാണ് പറയുന്നത്. സിനിമയുടെ റിലീസിനിടയിൽ മറ്റൊരു തുടർച്ചയ്ക്ക് സാധ്യതയുണ്ടോ എന്ന് മോഹൻലാൽ ചോദിച്ചപ്പോൾ സാധ്യതയുള്ള തുടർച്ചയുടെ വിഭാവനം ചെയ്ത ക്ലൈമാക്സ് അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അത് മോഹൻലാലിന് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ജിത്തുവിനെ കൂടുതൽ ഈ ഒരു സിനിമയിലേക്ക് പ്രോത്സാഹിപ്പിച്ചു എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളതല്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമയിലെ കുറച്ചധികം പാട്ടുകളൊക്കെ നമുക്ക് കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം. ഒന്നും കൂടി ആ ഒരു പാട്ടുകളൊക്കെ നമുക്ക് ആസ്വദിക്കാം.

അഗൈൻ ബാക്ക് ടു ദ റേഡിയോ 91.2 സിനിമ ടാക്കീസ് ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെ തന്നെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യമാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആട് ത്രീയുടെ ഒരു വിശേഷത്തിലേക്ക് പോകാമല്ലേ. മിഥുൻ മാനുവൽ തോമസ് രചനയും സംവിധാനവും നിർവഹിച്ച് 2026 പുറത്തിറങ്ങിയ ഒരു ഇന്ത്യൻ മലയാളം ഫാൻറ്റസി കോമഡി ചിത്രമാണ് നമ്മുടെ ആട് ത്രീ എന്ന് പറയുന്നത് അല്ലേ. ആട് സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ ആ ഒരു ഷാജി പാപ്പൻ്റെ മുണ്ടും ഇല്ലേ, ഷാജി പാപ്പൻ്റെ സ്റ്റൈലും അങ്ങനെ ആ ഒരു പിങ്കി ആടിനെ കുറിച്ചും അങ്ങനെ അല്ലേ എത്രയെത്ര നമ്മൾ രസിച്ച് അതിലെ ഓരോരോ കോമഡിയും കണ്ട് നമ്മൾ എത്ര വട്ടം ചിരിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഈ ഒരു സിനിമയും ഒരുപാട് ഒത്തിരി വട്ടം റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു സിനിമ തന്നെയാണ്. എത്രയെത്ര കണ്ടാലും നമുക്ക് ആ ഒരു കോമഡിയൊക്കെ പുതിയതായിട്ടിരിക്കും. നമുക്ക് ആ ഒരു കോമഡിക്ക് ഇങ്ങനെ പഴക്കമൊന്നും തോന്നാറില്ല എന്നതാണ് വലിയൊരു സത്യം എന്ന് പറയുന്നത്. ഓരോ സെക്കൻഡിലും കോമഡികൾ ഇങ്ങനെ വാരി എറിയുന്നൊരു സിനിമ തന്നെയായിരുന്നു നമ്മുടെ ആടെന്ന് പറയുന്നത്. ആടിൻ്റെ തുടക്ക ഭാഗം മുതലുള്ള എല്ലാ ഭാഗങ്ങളിലും ഭയങ്കര ചിരികൾ നിറഞ്ഞ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പൊട്ടിച്ചിരിപ്പിച്ച നമുക്കിപ്പോൾ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ പോലും ഈ ഒരു സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നമ്മളുടെ വിഷമങ്ങളൊക്കെ നമുക്ക് മറന്ന് പൊട്ടിപ്പൊട്ടിച്ചിരിക്കാൻ കഴിയും അല്ലേ. അതുകൂടാതെ തന്നെ നമുക്ക് ഈ ഒരു സിനിമ നൽകിയ പാട്ടുകളൊക്കെ അല്ലേ, ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓണം ഉണ്ടെങ്കിൽ അവിടെ വടംവലിയുണ്ടെങ്കിൽ ഈ ഒരു സിനിമയിലെ പാട്ടൊക്കെ നമ്മളിട്ട് ആസ്വദിക്കും, ഒരുപാട് വട്ടം കേൾക്കും അല്ലേ. ഡാൻസ് കളിക്കാനാട്ടെ, അതുപോലെ തന്നെ നമ്മുടെ ചിങ്കാരി ആട് ആ ഒരു പാട്ടൊക്കെ അല്ലേ എത്ര മനോഹരമായിരുന്നു. നമുക്കിനി ഈ ഒരു സിനിമയിലെ പാട്ടുകളൊക്കെ കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം അല്ലേ. എന്നിട്ട് ഈ ഒരു ആട് ത്രീയിലെ വിശേഷങ്ങളൊക്കെ നമുക്ക്

യെസ് അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 സിനിമ ടാക്കീസ് ആണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. നിങ്ങൾക്കൊപ്പം കൂടെ തന്നെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യമാണ് കേട്ടോ. അപ്പം നമ്മൾ ആട് 3-ലെ വിശേഷങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഒരു സിനിമ ശരിക്കും പറഞ്ഞാൽ ലോകമെമ്പാടും റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ നിരൂപകരിൽ നിന്നും സമ്മിശ്രമായിട്ടുള്ള പ്രതികരണമൊക്കെ ആയിരുന്നു നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ചിത്രം ഒരു വാണിജ്യപരമായിട്ട് വിജയിക്കുകയും 2026-ലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രങ്ങളിലൊന്നായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ആദ്യ ഭാഗങ്ങളിലെ മിക്കവാറുള്ള എല്ലാ ഒരു കഥാപാത്രങ്ങളും ഈ ഒരു സിനിമയിലുടനീളം വീണ്ടും അതേ ഒരു പെർഫോമൻസ് തന്നെ ഒട്ടും ലാഗടിപ്പിക്കാതെ ആ ഒരു കണ്ടിന്യൂറ്റി തന്നെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടെന്ന് തന്നെ പറയല്ലേ. ശരിക്കും പറഞ്ഞാൽ വീണ്ടും ഇപ്പോഴും ഞാൻ OTT അത് റിലീസായിട്ടുണ്ട് ആ ഒരു സിനിമ. പക്ഷേ ഇപ്പോഴും കാണാത്തവരുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു സിനിമയുടെ കഥയൊക്കെ പറയാത്തത് കേട്ടോ. നമുക്ക് ഇനി വേറെ ഒരു സിനിമയിലേക്ക് പോകാമല്ലേ. അരുൺ അനിരുദ്ധൻ രചനയും സംവിധാനവും നിർവഹിച്ച ബേസിൽ ജോസഫും അനന്തവസും ചേർന്ന് നിർമ്മിച്ച 2026 പുറത്തിറങ്ങിയ ഒരു ഇന്ത്യൻ മലയാളം ആക്ഷൻ കോമഡി ചിത്രമാണ് അതിരടി. നമ്മുടെ ടൊവിന തോമസും ബേസിൽ ജോസഫും വിനീത് ശ്രീനിവാസനും റിയ ശിബു ഒക്കെയാണ് ഈ ഒരു ചിത്രത്തിലുടനീളമുള്ളത് കേട്ടോ. ഇനിയും ഒരുപാട് സിനിമാ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും എത്താം പാട്ടുകൾക്ക് ശേഷം.

0: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
1: ഏറ്റവും മികച്ച സമ്മാനം അച്ഛനും അമ്മയ്ക്കും വേണ്ടി സരിഗമ കാർവാ.

0: സ്റ്റീവ് ജോബ്സ്, മാർക്ക് സക്കർബർഗ്, അലൻ
1: ജി എസ് പ്രദീപ്, ശശി തരൂർ, മൈത്രേയൻ.
0: എക്സാക്ട്.
2: അപ്പൊ ഈ ഓസം ലുക്ക് മാത്രം പോരല്ലേ.

0: പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
2: ദേ ഈ ബില്ലൊന്ന് നോക്കിയേ.
3: എന്തുവടി ഇത്?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
3: എല്ലാത്തിനും വിലക്കുറവാണ്.
2: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
3: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
2: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
1: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. നമ്മുടെ വൈബ്, നമ്മുടെ പാട്ട്.

നമസ്കാരം. എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ഐശ്വര്യയാണ്. സെൻസസ് 2027 പശ്ചാത്തല പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയമിച്ചതായി പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസറും ജില്ലാ കളക്ടറുമായ എൻ ദേവിദാസ് വ്യക്തമാക്കി. ഓൺലൈൻ യോഗം ചേർന്ന് പുരോഗതി വിലയിരുത്തിയാണ് അഡീഷണൽ സെൻസസ് ഓഫീസർമാരെ നിയമിച്ചതായി അറിയിച്ചത്. സമ്പൂർണ്ണ വിവരശേഖരണത്തിന് മുന്നോടിയായി എന്യൂമേറ്റർ സന്ദർശിക്കേണ്ട വീടുകളുടെ എണ്ണമടങ്ങിയ ഹൌസ് ലിസ്റ്റിംഗ് ബ്ലോക്കുകളുടെ രൂപീകരണം ത്വരിതപ്പെടുത്തുന്നതിനും നിർദ്ദേശം നൽകി. ഭക്ഷ്യവസ്തുക്കൾ അടച്ചു സൂക്ഷിക്കണമെന്നും അവ ചൂടോടെ വിതരണം ചെയ്യണമെന്നും ഭക്ഷ്യസുരക്ഷ അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. ഭക്ഷണശാലകൾ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകി. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസിൽ MBA സംവരണ വിഭാഗത്തിൽ സീറ്റൊഴിവ്. യോഗ്യത 50% മാർക്കോടെ ബിരുദം. അവസാന തീയതി May 23. വിശദവിവരങ്ങൾക്കായി 9645176828 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇതോടുകൂടി ചുറ്റുവട്ട വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.
1: എന്താ ചൂട്, ഒരു AC വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
2: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ ACകൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ AC വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറണ്ടിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
1: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
3: പഴയ പൊന്നു മാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: ഇഷ്ടം പോലെ പാട്ടുകളുമായി നിങ്ങളുടെ കാതോരത്ത് റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. 16-ാം കേരള നിയമസഭയിലെ നിയുക്ത എംഎൽഎമാർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ദേവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ, സഗൌരവം പ്രതിജ്ഞയെടുത്ത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇംഗ്ലീഷിലും, മഞ്ചേശ്വരം എംഎൽഎ എ കെ എം അഷ്റഫ് കന്നഡയിലും, ദേവികുളം എംഎൽഎ എഫ് രാജ തമിഴിലും സത്യപ്രതിജ്ഞ ചെയ്തു. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. യു ഡി എഫിനായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മത്സരിക്കും. എൻ ഡി എയ്ക്കായി ബി ബി ഗോപകുമാർ എന്ന സൂചന. എൽ ഡി എഫ് തീരുമാനം ഇന്നുണ്ടായേക്കും. 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങിയെത്തി. സൈപ്രസ് പ്രസിഡന്റുമായി നാളെ ഡൽഹിയിൽ കൂടിക്കാഴ്ച. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. 16-ാം നിയമസഭയിലെ നിയുക്ത എംഎൽഎമാർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. രാവിലെ 9 മണിയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. പ്രോട്ടേം സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട ജി സുധാകരനാണ് സഭാ നടപടികൾ നിയന്ത്രിക്കുന്നത്. നാളെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. യു ഡി എഫിനായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മത്സരിക്കും. എൻ ഡി എയ്ക്കായി ബി ബി ഗോപകുമാർ മത്സരിക്കുമെന്നാണ് സൂചന. എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. എൽ ഡി എഫ് തീരുമാനം ഇന്നുണ്ടായേക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളിരുത്തി.
1: ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിലായിരുന്നു അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. കളമശ്ശേരിയിൽ നിന്നുള്ള അംഗം വി അബ്ദുൾ ഗഫൂറാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. മഞ്ചേശ്വരം അംഗമായ എ കെ എം അഷറഫ് കന്നഡയിലാണ് പ്രതിജ്ഞ എടുത്തത്. ദേവികുളം അംഗം എഫ് രാജ തമിഴിൽ സത്യപ്രതിജ്ഞ ചെയ്തു. സേവ്യർ ചിറ്റിലപ്പള്ളിയാണ് സത്യപ്രതിജ്ഞാ പട്ടികയിൽ അവസാന അംഗം.
0: എറണാകുളം പറവൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു.
2: വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തതയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.
0: കണ്ണൂർ ധർമ്മടത്ത് നിന്നും വിജയിച്ച മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രോട്ടേം സ്പീക്കർക്ക് മുന്നിൽ സഗൌരവം സത്യപ്രതിജ്ഞ ചെയ്തു.
3: പിണറായി വിജയൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തതയോടുകൂടി നിർവഹിക്കുമെന്നും സഗൌരവം പ്രതിജ്ഞ ചെയ്യുന്നു.
0: തിരുവനന്തപുരം നിയമം സീറ്റ് തിരിച്ചുപിടിച്ച ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ദേവനാമത്തിൽ എംഎൽഎയായി സത്യപ്രതിജ്ഞ ചെയ്തു.
4: രാജീവ് ചന്ദ്രശേഖർ എന്ന് ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.
0: യു ഡി എഫ് എംഎൽഎമാർ മിക്കവരും ദേവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ എൽ ഡി എഫ് എംഎൽഎമാർ കൂടുതൽ പേരും സഗൌരവമാണ് പ്രതിജ്ഞയെടുത്തത്. എൻ ഡി എ എംഎൽഎമാർ ദേവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ ചിത്രമുള്ള വസ്ത്രമണിഞ്ഞാണ് ശ്രീ ചാണ്ടി ഉമ്മൻ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയത്. തളിപ്പറമ്പിൽ നിന്ന് നിയമസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ടി കെ ഗോവിന്ദൻ സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടുമുമ്പ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കൈകൊടുത്തത് കൌതുകമായി. 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ ന്യൂഡൽഹിയിലെത്തി. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിച്ചത്. പര്യടനത്തിന്റെ അവസാനഘട്ടത്തിൽ ഇറ്റലി എത്തിയ പ്രധാനമന്ത്രി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി കൂടിക്കാഴ്ച നടത്തി. സൈപ്രസ് പ്രസിഡന്റ് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്നലെയാണ് സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സ് മുംബൈയിലെത്തിയത്. അദ്ദേഹം ഇന്ന് ഡൽഹിയിലേക്ക് പോകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് ആചരിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ രാജീവ് ഗാന്ധിയുടെ ചിത്രത്തിന് പുഷ്പാർച്ചന നടത്തി. തുടർന്ന് അനുസ്മരണ പ്രഭാഷണം നടന്നു. 1991 മെയ് 21 തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ LTTE ബോംബ് സ്ഫോടനത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വം വരിച്ചതിന്റെ സ്മരണയിലാണ് തീവ്രവാദ വിരുദ്ധ ദിനം ആചരിക്കുന്നത്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ KG പരമേശ്വരൻ നായരുടെ സംസ്കാരം വൈകിട്ട് 3:30 തൃക്കണ്ണാപുരത്തെ വീട്ടുവളപ്പിൽ നടക്കും. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ പൊതുദർശനത്തിന് വച്ച ഭൌതികദേഹത്തിൽ നിരവധി പേർ ആദരാഞ്ജലി അർപ്പിച്ചു. പത്രപ്രവർത്തന രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭാശാലിയായിരുന്നു അദ്ദേഹം. കേരള നിയമസഭാ ചരിത്രവും ഉൾക്കാഴ്ചയും എന്ന ഗ്രന്ഥം രചിച്ചു. സംസ്ഥാനത്തെ SP റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം ശനിയാഴ്ച പോലീസ് ആസ്ഥാനത്ത് നടക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കും. അതിനിടെ എറണാകുളത്ത് തടിയിട്ടുപറമ്പ് പാരിയത്തുകാവ് ഉന്നതിയിലെ 7 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള നടപടികൾ നിർത്തിവയ്ക്കാൻ ആഭ്യന്തരമന്ത്രി DGP നിർദ്ദേശം നൽകി. കുടിയൊഴിപ്പിക്കൽ സംഘർഷത്തിന് വഴിമാറിയതിനെ തുടർന്നാണ് തീരുമാനം. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലക്ഷദ്വീപിൽ പുതിയ അധ്യയന വർഷത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്കൂളുകളും വേനലവധിക്ക് ശേഷം June 5 തുറക്കുമെന്ന് വിദ്യാഭ്യാസ ഡയറക്ടർ എം ഭരണി അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
6: എല്ലാ അധ്യാപകരും അനധ്യാപകരും അതാത് സ്കൂളുകളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്നും June 5 മുതൽ 9 വരെയുള്ള ദിവസങ്ങൾ സ്കൂളുകളിലെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നതിനായി വിനിയോഗിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഈ ദിവസങ്ങളിൽ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള ആസൂത്രണം, ക്ലാസ് മുറികളുടെ ക്രമീകരണങ്ങൾ, ടൈം ടേബിൾ തയ്യാറാക്കൽ, സ്കൂൾ സന്നദ്ധത പ്രവർത്തനങ്ങൾ എന്നിവ പൂർത്തിയാക്കാൻ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി. June 10 മുതലായിരിക്കും റെഗുലർ ക്ലാസുകൾ ആരംഭിക്കുക. കുട്ടികൾക്ക് മികച്ച രീതിയിൽ പഠനം ആരംഭിക്കുന്നതിനാവശ്യമായ എല്ലാ മുൻ ക്രമീകരണങ്ങളും സ്കൂൾ മേധാവികളും പ്രിൻസിപ്പൽമാരും ഉറപ്പുവരുത്തും.
0: കണ്ണൂർ സർവകലാശാലയുടെ ചരിത്രത്തിലാദ്യമായി വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുന്നു. 60 രൂപ പ്രീമിയം ഈടാക്കി 5 ലക്ഷം രൂപയുടെ പോളിസിയാണ് നൽകുന്നത്. നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുമായി ചേർന്ന് ഏർപ്പെടുത്തുന്ന ഇൻഷുറൻസിന്റെ പോളിസി രേഖകൾ നാളെ കൈമാറും. വൈസ് ചാൻസലർ പ്രൊഫസർ KK സാജു ഉദ്ഘാടനം ചെയ്യും. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 4 വിക്കറ്റിന് വിജയിച്ചു. 68-ാമത് തിരുവനന്തപുരം ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് ശനിയാഴ്ച ആരംഭിക്കും. കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ചാമ്പ്യൻഷിപ്പ് തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ ഉദ്ഘാടനം ചെയ്യും. സീനിയർ, ജൂനിയർ, സബ് ജൂനിയർ വിഭാഗങ്ങളിലായി 400 കുട്ടികൾ പങ്കെടുക്കും. കണ്ണൂർ ആറളത്ത് ഓപ്പറേഷൻ ഗജമുക്തി ദൌത്യം തുടരുന്നു. ഇന്നലെ ഹെലിപ്പാട് വട്ടക്കാട് ഭാഗത്ത് നിലയുറപ്പിച്ചിരുന്ന കൊമ്പനാനയെ കാട്ടിലേക്ക് തുരത്തി. കഴിഞ്ഞ ദിവസം വട്ടക്കാട് ഭാഗം വരെ എത്തിച്ച 6 ആനകളിൽ ഒന്നാണിത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 103 പോയിന്റ് ഉയർന്ന് 75,421 നിഫ്റ്റി 61 പോയിന്റ് നേട്ടത്തിൽ 23,720 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 360 രൂപ വർദ്ധിച്ച് 1,17,280 രൂപയും ഗ്രാമിന് 14,660 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം PTP നഗറിലുള്ള ഭൂതല ജലസംഭരണിയിൽ വൃത്തിയാക്കൽ ജോലികൾ നടത്തുന്നതിനാൽ കാഞ്ഞിരമ്പാറ, പാങ്ങോട്, വട്ടിയൂർക്കാവ്, വാഴോട്ടുകോണം, നെട്ടയം, കൊടുങ്ങാനൂർ, തിരുമല, വല്യവിള, പുന്നയ്ക്കാമുകൾ, തുരുത്തുമൂല, പൂജപ്പുര, കരമന, മുടവൻമുകൾ, നെടുങ്കാട്, കാലടി, ആറന്നൂർ, വല്യശാല, പാപ്പനംകോട് തുടങ്ങിയ വാർഡുകളിൽ ഇന്നും നാളെയും ജലവിതരണം തടസ്സപ്പെടും. നാളെ രാത്രിയോടെ ജലവിതരണം പുനഃസ്ഥാപിക്കും. കണ്ണൂർ മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ കൈയേറ്റം ചെയ്തെന്ന പരാതിയിൽ 25 പേർക്കെതിരെ പഴയങ്ങാടി പോലീസ് കേസെടുത്തു. പഞ്ചായത്തിലെ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യം നീക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇന്നലെ DYFI നടത്തിയ മാർച്ചിനിടെ പ്രസിഡന്റ് ബി സത്യഭാമയുടെ ചേംബറിൽ തള്ളിക്കയറി കൈയേറ്റം ചെയ്തതായാണ് പരാതി. പ്രധാന വാർത്തകൾ വീണ്ടും. 16-ാം കേരള നിയമസഭയിലെ നിയുക്ത MLA സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത മുഖ്യമന്ത്രി VD സതീശൻ, സഗൌരവം പ്രതിജ്ഞയെടുത്ത മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇംഗ്ലീഷിലും, മഞ്ചേശ്വരം MLA AKM അഷ്റഫ് കന്നഡയിലും, ദേവികുളം MLA FRAJ തമിഴിലും സത്യപ്രതിജ്ഞ ചെയ്തു. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. UDFനായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മത്സരിക്കും. NDAക്കായി BB ഗോപകുമാർ എന്ന സൂചന. LDF തീരുമാനം ഇന്നുണ്ടായേക്കും. 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങിയെത്തി. സൈപ്രസ് പ്രസിഡന്റുമായി നാളെ ഡൽഹിയിൽ കൂടിക്കാഴ്ച. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ബാഗെ സത്യപ്രതിജ്ഞ ചെയ്ത് അംഗങ്ങൾ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. പശ്ചിമബംഗാളിലെ പാൽട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. 11 മണിവരെ 42% പോളിംഗ്. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ഇറ്റലി സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള ഔദ്യോഗിക പര്യടനത്തിന്റെ അവസാന ഘട്ടത്തിലാണ് അദ്ദേഹം ഇറ്റലിയിലെത്തിയത്. സന്ദർശനവേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുന്നതിന് 15 കരാറുകളിൽ ഒപ്പുവച്ചു. യുഎഇ, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലേക്കാണ് പ്രധാനമന്ത്രി ഔദ്യോഗിക സന്ദർശനം നടത്തിയത്. ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള സാംസ്കാരിക വിനിമയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2027 സാംസ്കാരിക രംഗത്തിന്റെയും വിനോദസഞ്ചാരത്തിന്റെയും വർഷമായി ആഘോഷിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാംസ്കാരിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഇത് സഹായകമാകുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി പറഞ്ഞു. രാഷ്ട്രീയപരമായും സാമ്പത്തികമായും മാത്രമല്ല ജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിലൂടെയും ഒരു രാജ്യത്തിന്റെ ശക്തി അളക്കപ്പെടുമെന്നും അവർ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായി ചേർന്ന് അമേരിക്കയുടെ 250th ജന്മദിനം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നതായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. മറ്റന്നാൾ ആരംഭിക്കുന്ന ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ജൂലൈ 4 സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഒപ്പുവച്ചതിന്റെ 250th വാർഷികം അമേരിക്ക ആഘോഷിക്കുന്നത്. സൌന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. സൌന്ദര്യവർദ്ധക വസ്തുക്കൾ മനുഷ്യ ശരീരത്തിൽ ലേപനങ്ങളായോ സ്പ്രേ ആയോ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ അറിയിച്ചു. സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിലെ നിരോധിത ചേരുവകളുടെ ഉപയോഗം, തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദങ്ങൾ എന്നിവ നിയമലംഘനമാണെന്നും CDSCO വ്യക്തമാക്കി. തമിഴ്നാട്ടിൽ 23 മന്ത്രിമാർ കൂടി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സത്യപ്രതിജ്ഞ ചെയ്തവരിൽ 3 വനിതാ മന്ത്രിമാരും ഉൾപ്പെടുന്നു. നിലവിൽ സി ജോസഫ് വിജയ് സർക്കാരിൽ 1 വനിതാ മന്ത്രി ഉൾപ്പെടെ 9 മന്ത്രിമാരുണ്ട്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള 2 അംഗങ്ങൾ കൂടി മന്ത്രിസഭയുടെ ഭാഗമായതോടെ ആകെ അംഗസംഖ്യ 32. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോടേം സ്പീക്കർ ജി സുധാകരന് മുന്നിൽ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. വിശദാംശങ്ങളിലേക്ക്.
1: ഇംഗ്ലീഷ് അക്ഷരമാലാ ക്രമത്തിലായിരുന്നു അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. കളമശ്ശേരിയിൽ നിന്നുള്ള അംഗം VE അബ്ദുൾ ഗഫൂറാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. മഞ്ചേശ്വരം അംഗമായ AKM അഷ്റഫ് കന്നഡയിലാണ് സത്യപ്രതിജ്ഞ എടുത്തത്. ദേവികുളം അംഗമായ F. രാജ തമിഴിലും സത്യപ്രതിജ്ഞ ചെയ്തു. ഫൈസൽ ബാബു, മാണി സി കാപ്പൻ, മാത്യു കുഴൽനാടൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയവർ ഇംഗ്ലീഷിൽ സത്യപ്രതിജ്ഞ എടുത്തു. സേവ്യർ ചിറ്റിലപ്പള്ളിയാണ് സത്യപ്രതിജ്ഞാ പട്ടികയിൽ അവസാനത്തെ അംഗം. ജൂൺ 3 16th നിയമസഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത്. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പ് ാണ് സമ്മേളനത്തിന്റെ ആദ്യ ദിവസങ്ങളിലെ പ്രധാന കാര്യപരിപാടികൾ. നാളെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് UDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം പിരിയുന്ന സഭ ഈ മാസം 29 വീണ്ടും ചേരും. അന്നേ ദിവസം ഗവർണറുടെ നയപ്രഖ്യാപനം നടക്കും. ജൂൺ 1 മുതൽ 3 ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദി പ്രമേയ ചർച്ച സഭയിൽ നടക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമബംഗാളിലെ ഫാൽട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. 11 മണിവരെ 42% പോളിംഗ്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കും. 2 സ്വതന്ത്രരുൾപ്പെടെ 6 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മാസം 24 വോട്ടെണ്ണൽ. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. രാജീവ് ഗാന്ധിയുടെ ചരമവാർഷികത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഡൽഹിയിലെ വീർഭൂമിയിൽ പുഷ്പാർച്ചന നടത്തി. തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് നടന്ന അനുസ്മരണ പരിപാടിയിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുത്തു. ത്രിപുര, അരുണാചൽ പ്രദേശ്, സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലെ ഹൈവേകളുടെ ഗുണനിലവാരവും പരിപാലനവും സംബന്ധിച്ച പുരോഗതി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. സുസ്ഥിരവും കാര്യക്ഷമവുമായ ഹൈവേകൾ കണക്ടിവിറ്റിക്കും യാത്രാ സൌകര്യം ശക്തിപ്പെടുത്തുന്നതിനും അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സഹമന്ത്രിമാരായ അജയ് തംത, ഹർഷ് മൽഹോത്ര, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മെറ്റ, ഗൂഗിൾ, ടെലിഗ്രാം തുടങ്ങിയ സമൂഹമാധ്യമങ്ങളുടെ പ്രതിനിധികളുമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കൂടിക്കാഴ്ച നടത്തി. ടെലിഗ്രാം ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നതിൽ അദ്ദേഹം ആശങ്ക അറിയിച്ചു. ജൂൺ 21 നടക്കാനിരിക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായാണ് യോഗം വിളിച്ചത്. നീറ്റ് UG പുനഃപരീക്ഷ കുറ്റമറ്റ രീതിയിൽ നടത്തുന്നതിന് വിളിച്ചു ചേർത്ത കേന്ദ്ര സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുടെ യോഗത്തിലും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ അധ്യക്ഷത വഹിച്ചു. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. എബോള റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങൾ വഴി യാത്ര ചെയ്തു വരുന്നവർക്കും ഇത് ബാധകമായിരിക്കുമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് അറിയിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങിയ അതീവ ജാഗ്രതാ നിർദ്ദേശമുള്ള രാജ്യങ്ങൾ സന്ദർശിച്ചവർ രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വൈദ്യസഹായം തേടണം. എബോള രോഗിയുടെ രക്തവുമായോ ശരീരസ്രവങ്ങളുമായോ നേരിട്ട് സമ്പർക്കം പുലർത്തിയ യാത്രക്കാർ ഇമിഗ്രേഷൻ ക്ലിയറൻസിന് മുമ്പ് എയർപോർട്ട് ഹെൽത്ത് ഓഫീസറെയോ ഹെൽത്ത് ഡെസ്കിനെയോ അറിയിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിലിൽ പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനവുമായി ഇന്ത്യ. സ്വന്തം രാജ്യത്തെ പരാജയങ്ങൾ മറച്ചുവെയ്ക്കാനാണ് പാകിസ്ഥാൻ അതിർത്തിയിലും മറ്റ് രാജ്യങ്ങളിലും അക്രമങ്ങൾ നടത്തുന്നതെന്ന് UNലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെട്ട് പാകിസ്ഥാൻ സംസാരിക്കുന്നത് ഉചിതമല്ലെന്നും അദ്ദേഹം പറഞ്ഞു.
3: It is ironic that Pakistan, with its long tainted record of genocidal acts, has chosen to refer to issues that are strictly internal to India. The United Nations Assistance Mission in Afghanistan has reported that in the first 3 months of 2026, 750 civilian deaths and injuries were documented in Afghanistan as a result of cross-border armed violence perpetrated by Pakistani military forces, most of which occurred due to airstrikes. It is hypocritical to espouse high principles of international law while targeting innocent civilians in the dark.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 171 പോയിന്റ് ഇടിഞ്ഞ് 75,131 നിഫ്റ്റി 21 പോയിന്റ് നഷ്ടത്തിൽ 23,626 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി, പവന് 360 രൂപ വർദ്ധിച്ച് 117,280 രൂപയും ഗ്രാമിന് 14,660 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ കീഴിൽ ക്ഷയരോഗം തുടച്ചു നീക്കുന്നതിനായി ലോകത്തിലെ ഏറ്റവും വലിയ പരിശോധനാ രോഗനിർണയ പ്രവർത്തനങ്ങളിലൊന്നാണ് ഇന്ത്യ നടപ്പിലാക്കുന്നതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. ജനീവയിൽ നടന്ന 79-ാമത് ലോകാരോഗ്യ അസംബ്ലിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. 5 രാജ്യങ്ങളിലെ 6 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ തിരിച്ചെത്തി. സൌന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോടേം സ്പീക്കർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത അംഗങ്ങൾ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. പശ്ചിമബംഗാളിലെ പാൽട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. 11 മണിവരെ 42% പോളിംഗ്. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: ഒരു മഷിത്തണ്ട്. സ്റ്റേ ട്യൂൺഡ് ആൻഡ് റേഡിയോ 91.2.
1: ഓ ദൈവമേ, കുട്ടിയാണ്.

0: നിങ്ങൾക്കായി ഓരോ തരിപ്പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
1: ഈ ബില്ലൊന്ന് നോക്കിയേ,
2: എന്തുവടി ഇത്?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
2: എല്ലാത്തിനും വിലക്കുറവാണ്.
1: നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
2: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
1: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
0: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ.

0: സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ KG മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
1: എയർ കണ്ടീഷൻ KG വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ KG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
0: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
2: പഴയ പൊന്നുമാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: എപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാണ്.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങളടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ചിരിയും ചിന്തയും പാട്ടുകളുമായി കേൾക്കൂ എൻ റേഡിയോ 91.2.

0: തലച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081.
1: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി. പുതിയൊരു പുലരിയിലേക്ക് പുതിയൊരു പാട്ടുമായി കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: ഗാനത്തിന്റെ താളമായി ഒഴുകിയെത്തുന്ന ഗാനങ്ങൾ. ഇത് എന്റെ റേഡിയോ 91.2.
1: അറിയൊക്കെ വിവേ.

0: പൊന്നുമാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: പാട്ടുകളുമായി ഇത് എന്റെ റേഡിയോ 91.2.

ാണ് ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് കൂടെ ഉള്ളത് ആർ ജെ നിതിനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ വെച്ചു തരാനായിട്ട് അപ്പോൾ നിങ്ങൾ വേഗം തന്നെ വിളിച്ചുള്ളതിനായിട്ട് വിളിക്കേണ്ട നമ്പർ 9544700912 വേഗമായിക്കോട്ടെ. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഷിയാസ് കായംകുളമാണ് ചാന്ത് പൊട്ട് എന്ന സിനിമയിലെ ആഴക്കടലിലെ അങ്ങേക്കടല എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഷിയാസ് നമ്മുടെ ഒരു അനിയനാണ്. അപ്പോൾ ഷിയാസിന് വേണ്ടി നമുക്ക് ആ പാട്ട് കേൾക്കാം. ഇതിനോടൊപ്പം മറ്റൊരു മെസ്സേജും കൊണ്ട്, ഹായ് നിതിൻ, ഞാൻ പുതിയ കാവിൽ നിന്നും മനുവാണ്. എനിക്ക് വാഴ ടു എന്ന മൂവിയിലെ അടബൊമ്മാല എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ മനുവിന് വേണ്ടി നമുക്ക് ഈ പാട്ട്

0: യെസ്, നമ്മൾ അങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഗാനമഞ്ജരിയിലേക്ക് നിങ്ങൾക്കും ഇതേപോലെ ഇഷ്ടപ്പെട്ട പാട്ടുകളെ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ. അതിനായിട്ടുള്ള നമ്പർ ഇതാണ്, 9544700012. നിങ്ങൾ ഒരു ചായയോടൊപ്പം നല്ല നല്ല മധുരമായിട്ടുള്ള പാട്ടുകളെ കേൾക്കൂ. വേഗം തന്നെ ആയിക്കോട്ടെ, അപ്പോൾ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് തിരികെ വരാം. ഹലോ, നമസ്കാരം.
1: ഹലോ
0: നമസ്കാരം, ഇത് ആരാണ് സംസാരിക്കുന്നത്? ആ, മനസ്സിലായി, പറഞ്ഞോളൂ. സുഖാ, സുഖാ. അവിടെ സുഖമാണോ? സുഖമാണ്. എങ്ങനെയുണ്ട് പുതിയ വീടൊക്കെ? എങ്ങനെയുണ്ട് ആണല്ലേ, എല്ലാരും സന്തോഷത്തോടെ ഇരിക്കല്ലേ പുതിയ വീട് കിട്ടിയെ. ഞാനോ? നമ്മള് കഴിഞ്ഞ ചൊവ്വാഴ്ച സംസാരിച്ചില്ലേ? പിന്നെന്തുവാ? നമ്മള് കഴിഞ്ഞ ചൊവ്വാഴ്ച സംസാരിച്ചല്ലേ? അത് ഗോപി, അത് അന്നേരം ഐശ്വര്യ ആയിരുന്നു അന്നേരം എടുക്കുന്നത്, അതായിരുന്നു ഇന്നലെ. ആ, അന്ന് രണ്ടും നമ്മള് സംസാരിച്ചതോ?
1: ആ,
0: ഇന്ന് ഏത് പാട്ടാ വേണ്ട? ഇന്ന് ഏത് പാട്ടാ വേണ്ട? ഇന്ന്
1: അടിപൊളി
0: നാടൻ പാട്ട് വേണല്ലേ. ആണല്ലേ, അതിനു മുമ്പേ നമുക്ക് ഈ അമ്മ ചായ കുടിക്കുന്ന ഒരാളാണോ? അപ്പൊ ചായയുടെ കൂടെ എന്താണ് കഴിക്കാൻ ആഗ്രഹം? കഴിക്കാറില്ല. ആ, ഇന്ന് ലോക ചായ ദിനമായിന്ന്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇന്ന് ചായയുടെ കൂടെ എന്താണ് കഴിക്കാൻ ആഗ്രഹം. സന്തോഷല്ലേ. ഞങ്ങള് ചായ കുടിക്കാൻ സമയം ആയി വരുന്നേ ഉള്ളു. അപ്പൊ പറഞ്ഞോളൂ.
2: ഹലോ.
0: ആ, പറഞ്ഞോളൂ ചേട്ടാ, എന്താ പേര്?
2: എന്റെ പേര്
0: വ്യക്തമായില്ല ചേട്ടാ.
2: കൊച്ചു പട്ടിയെ കൊണ്ടുവന്ന് കൊല്ലിയും വീട്ടിൽ കൊണ്ടുവന്നു.
0: ഓക്കെ ചേട്ടാ, അപ്പോൾ ചേട്ടനും സന്ധ്യാമ്മയ്ക്കും വേണ്ടി നമുക്ക് ആ മണിച്ചേട്ടന്റെ മനോഹരമായിട്ടുള്ള ആ ഒരു പാട്ട് കേൾക്കാം. അതിനോടൊപ്പം നമുക്കൊരു മെസ്സേജും കൂടി ഉണ്ട്. ഹായ് ഗാനമഞ്ജരി, ഗോകുല ബാല ബാലക ഗോപികമാരുടെ കാമുക എന്ന ഗാനം വെച്ച് തരണേ സിന്ധു ചേച്ചി തഴവയിൽ നിന്നും, ഡെഡിക്കേഷൻ ടു മൈ ലവ്ലി സൺ മണികണ്ഠന് വേണ്ടിയാണ്. അപ്പോൾ മണികണ്ഠന് വേണ്ടി നമുക്ക് ആ

0: പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരിപ്പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
3: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും, 5 വർഷത്തെ ഫുൾ വാറന്റിയും, കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
2: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
4: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

0: വസ്തു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
1: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. ഗാനമഞ്ചരിയിലേക്ക് വിളിക്കേണ്ട സമയം ഇതാണ്. അപ്പോൾ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700091. വേഗം തന്നെ വിളിച്ചോളൂ. ഇഷ്ടപ്പെട്ട പാട്ടുകളെ കേൾക്കാനായിട്ട് ഡെഡിക്കേഷൻ ഒക്കെ പറയാനായിട്ട് മെസ്സേജ് വായിക്കാം. അപ്പോൾ വേഗം ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ നമ്പർ ഒന്നുകൂടെ പറയാം, 9544700091. വേഗം ആയിക്കോട്ടെ. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഹായ്, ഗുഡ് ഈവനിങ് ഗാനമഞ്ചരി. അജിത്ത് എനിക്കൊരു പാട്ട് വെച്ച് തരുമോ? അക്കരെ അക്കരെ അക്കരെ എന്ന മൂവിയിലെ കണ്ണു കണ്ണിൽ കണ്ട നിമിഷം മുതൽ എന്ന് തുടങ്ങുന്ന സോങ് ഒന്ന് വെച്ച് തരുമോ എന്നാണ് അജിത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് ആ പാട്ട് ഇതിനോടൊപ്പം കേൾക്കാം. ഇതാ അതിനോടൊപ്പം നമുക്ക് മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഹായ് ഗാനമഞ്ജരി, ചാത്തന്നൂരിൽ നിന്നും രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് കൊച്ചി രാജാവ് എന്ന പടത്തിൽ സുജാത ചേച്ചിയും കാർത്തിക്കും പാടി മനോഹരമാക്കിയ തങ്കക്കുട്ട സിംഗക്കുട്ട എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ഒരു പാട്ടാണ്. അപ്പോൾ

0: ഇരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹബ്ബിയും ഗാനമഞ്ചരിയാണ്. ഗാനമഞ്ചരിയിലേക്ക് വേഗം തന്നെ വിളിച്ചോളൂ, സമയം ഇങ്ങനെ അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേഗം ആയിക്കോട്ടെ, ഇപ്പോൾ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700912. വേഗം ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളും ഡെഡിക്കേഷൻസും ഒക്കെ പറയാനായിട്ട് മെസ്സേജ് അയക്കാം. അപ്പോൾ വേഗം ആയിക്കോട്ടെ, നമ്പർ ഞാൻ ഒന്നുകൂടെ പറയാം, 9544700912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോവാം. ഹലോ, നമസ്കാരം, ഇത് ആരാണ് സംസാരിക്കുന്നത്? ആ, മനസ്സിലായി. ഇത് എന്തൊക്കെയുണ്ട് വിശേഷം? ആണാണ്, നല്ലൊരു നല്ല മനോഹരമായിട്ടൊരു ഒരു കളറാണ് ആ സമയത്ത് അല്ലേ? ചായ കുടിച്ചോ? ചായ കുടിച്ചു. ഇന്ന് ചായയോട് എന്തായിരുന്നു കടി? ചായയോട് എന്തായിരുന്നു കടി? അത് വൈകുന്നേരം അത് തന്നെയായിരുന്നു അല്ലേ? ആണല്ലേ, ആണല്ലേ. ചിലതൊക്കെ വിഷത്തിരുന്ന് കഴിക്കുമ്പോ ഭയങ്കര ടേസ്റ്റ് ആണ് ചിലതിനൊക്കെ. ഇന്ന് ഇന്ന് ലോക ചായ ദിനം ആകട്ടോ സിന്ധുമ്മ. അപ്പോൾ ഇന്ന് ഏത് പാട്ടായിരുന്നു സിന്ധുമ്മക്ക് കേക്കണ്ടേ? കളിവീട് എന്ന സിനിമയിലെ ഏത് പാട്ടാണ് വേണ്ടത്? മനോഹരമായിട്ട് പാടുന്നുണ്ട് കേട്ടോ സിന്ധു
1: അമ്മ.
0: ഇന്ന് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷൻ ഉണ്ടോ?
1: എല്ലാവർക്കും.
0: ഓക്കെ, നമുക്ക് എല്ലാവർക്കും വേണ്ടി ആ പാട്ട് കേൾക്കാം കേട്ടോ.
1: ഓക്കെ,
0: ശരി. ഓക്കെ, ബൈ ബൈ. ഇതാ നമുക്ക് അതിനോടൊപ്പം മറ്റൊരു മെസ്സേജും കൂടി ഉണ്ട്. പൂനില മഴ പെയ്തിറങ്ങും, ഈ ഗാനം ഒന്ന് വെച്ച് തരണം എന്നാണ് സുനിൽ പള്ളിമൺ ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സുനിലേട്ടന് വേണ്ടി നമുക്ക് ഈ പാട്ട് ഇതിനോടൊപ്പം കേൾക്കാം. ഓക്കെ,
2: രശ്മി ഹബ്ബി ഹോം ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
4: ഈ ബില്ലൊന്ന് നോക്കിയേ,
5: എന്തുവടി ഇത്?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
5: എല്ലാത്തിനും വിലക്കുറവാണ്.
4: നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
5: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
4: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
3: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരമൂട് ആൻഡ് അടൂർ.
6: ചേട്ടാ, നമുക്ക് വാട്ടർ ഫിൽട്ടർ വാങ്ങട്ടെ?
7: പിന്നെ തീർച്ചയായും വാങ്ങണം.
6: എവിടെ നിന്ന് വാങ്ങാനാ?
7: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ. അവിടെ ആകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ വെക്കാം.
6: അത് ശരിയാ. വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
7: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽട്ടറുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
8: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
9: എയർ കണ്ടീഷൻ KG റിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ KG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
8: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
10: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

0: ദിവസം നമ്മളങ്ങനെ വീണ്ടും ഇവിടെ തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ യൂണിറ്റി 1.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഗാനമഞ്ജരിയോടൊപ്പം ഇന്ന് കൂടെ ഉള്ളത് അർജുൻ നിതിനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ വെച്ച് തരാനായിട്ട് അപ്പോൾ വേഗം തന്നെ വിളിച്ചുള്ള ഒരു ചായയും കുടിച്ച് നിങ്ങൾ പാട്ട് കേൾക്കാനായിട്ട് തയ്യാറായിട്ടിരിക്കുക. അതിനോടൊപ്പം നിങ്ങൾ വിളിക്കുകയും ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700912. വേഗമായിക്കോട്ടെ, ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് തിരികെ വരാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്? പുതിയ ആലിയ. ആലിയ ചായ കുടിച്ചോ? ചായ കുടിച്ചു. ഇന്ന് ഏത് പാട്ടാ ആലിയക്ക് വേണ്ടത്? മൂക്കുത്തിയിലെ. വ്യക്തമായില്ല ആലിയ. കിങ് ഓഫ് കൊത്തക്കത്തെ പാട്ടില്ലേ, അതിനകത്ത് ഏത് പാട്ടാ വേണ്ടേ? കലാപക്കാര എന്ന പാട്ട് വേണം അല്ലേ. ഇന്ന് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷൻ ഉണ്ടോ ആലിയ? സ്വന്തമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കണല്ലേ. ഓക്കെ, അപ്പൊ ആലിയക്ക് വേണ്ടി നമുക്ക് ആ പാട്ട് കേൾക്കാം കേട്ടോ.
1: ഓക്കെ,
0: ഇതാ നമുക്ക് അതിനോടൊപ്പം മറ്റൊരു മെസ്സേജും കൊണ്ട്. ഹായ് നിതിൻ, ഞാൻ കൊല്ലത്ത് നിന്നും വിനുവാണ്. എനിക്ക് ജോക്കർ എന്ന മൂവിയിലെ കണ്ണീർ മഴത്ത് എന്ന സോങ് പ്ലേ ചെയ്ത് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വിനുചേട്ടന് വേണ്ടി നമുക്ക് ഇതിനോടൊപ്പം ആ പാട്ടും കേൾക്കാം.

0: ആച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: എന്താ ചൂട്, ഒരു AC വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
4: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ AC 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ AC വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറണ്ടിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
3: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
5: വീണ്ടും ഇവിടെ തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. ഗാനമഞ്ചരിയിലേക്ക് നിങ്ങൾക്കും വിളിക്കാം. ഇപ്പോൾ തന്നെ വേഗം വിളിച്ചോളൂ. അതിനായിട്ടുള്ള നമ്പർ ഇതാണ്, 9544740012. വേഗമായിക്കോട്ടെ, നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കാനും വേണ്ടി വേഗം വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് വേഗം വരാം. ഹലോ, നമസ്കാരം, ഇത് ആരാണ് വിളിക്കുന്നത്? സുനിൽ. സുനിലേട്ടൻ, ഏത് പാട്ടാണ് ചേട്ടന് വേണ്ടത്? സിന്ദൂരം തൊട്ട്, ആ പാട്ട് വേണല്ലേ? ചേട്ടാ ഇപ്പൊ എടുത്തില്ലേ? ഇപ്പൊ ചേട്ടാ ഇപ്പൊ ഹാപ്പി ആണോ? എടുത്തില്ല, പാട്ട് കേൾക്കുമ്പോ ഇച്ചിരി ഹാപ്പി ആവും. ഓക്കെ, ചേട്ടന് വേണ്ടി ആ പാട്ട് എന്തായാലും ഉറപ്പായിട്ട് ഒന്ന് വെച്ചിരുന്നായിരിക്കും കേട്ടോ. ഓക്കെ ശരി. അപ്പോൾ സുനിൽ ചേട്ടൻ പരാതി പറയാതിരിക്കുകയാണ് നമ്മൾ വിളിച്ചെടുക്കുന്നത്. മനഃപൂർവ്വം ഒരിക്കലും നമ്മൾ എടുക്കാതിരിക്കുന്ന എല്ലാം ഇങ്ങനെ കോളുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലായിരിക്കും വിളിക്കുന്നത്. അപ്പോഴായിരിക്കും നമുക്ക് എടുക്കാൻ പറ്റാതെ വരുന്നത്. നമുക്ക് എന്തായാലും എനിക്ക് എല്ലാവർക്കും കോളുകൾ അറ്റൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. അപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഒരിക്കലും നമ്മൾ മനഃപൂർവ്വം ഒരാളെ കട്ട് ചെയ്ത് വിടുകയോ അല്ലെങ്കിൽ എടുക്കാതിരിക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ വിളിക്കൂ. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്, നമുക്ക് ആ മെസ്സേജിലിട്ട് പോയിട്ട് തിരികെ വരാം. ബാബുരാജൻ ആശ്രം കൊല്ലം ആണ് മെസ്സേജ് അയച്ചിരിക്കുന്ന ചിത്രം. ബോയിങ് ബോയിങ് എന്ന സിനിമയിലെ തൊഴുകൈ കൂപ്പി എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ലാലേട്ടനെ ജന്മദിനാശംസകൾ നേർന്നിരിക്കുകയാണ് കൂടെ തന്നെ. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് ആ പാട്ട് ഇതിനോടൊപ്പം കേട്ട് തിരികെ വരാം.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.
4: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: ഗാനമഞ്ചരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരിക്കൽ കൂടി ഇന്ന് കൂടെയുള്ളത് ആർ ജെ നിതിൻ ആണ്. സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളെ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9444700912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്ക് കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് തിരികെ വരാം. ഹലോ.
1: ഹലോ
0: ഹലോ, നമസ്കാരം. ഇത് ആരാണ് വിളിക്കുന്നത്?
1: അച്ഛനെന്തിണ്ടോ?
0: പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കണോ? ആണോ? ചായയൊക്കെ കുടിച്ചോ? രണ്ടുപേരും ആണോ? ചായയുടെ കൂടെ ഇങ്ങനെ കഴിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരം ഏതാണ്? ഉള്ളതുകൊണ്ട് പ്രഷറും ഷുഗറും ഉള്ളതുകൊണ്ട് ഇപ്പൊ അതെല്ലാം ഒഴിവാക്കിയിരിക്കുകയാണല്ലേ. ഓക്കെ, എന്നാ ഇന്നത്തെ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടെന്ന് പറ?
1: മോഹൻലാലിന്റെ ബർത്ത്ഡേ ആണ് പറയുന്നത്.
0: ആണ് ഇന്ന് ലാലേട്ടന്റെ ബർത്ത്ഡേ എന്ന്?
1: മോഹൻലാലിന്റെ ഒരു പാട്ടുണ്ട്,
0: എനിക്ക് കൈതപ്പൂവും കല്ലിക്കുറുമ്പ്. ആ ആ പാട്ട് വേണല്ലേ. ഓക്കെ, ഇതാർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷൻ ഉണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം കേട്ടോ. അച്ഛനെ തിരക്കിന്ന് പറയാറേ. ആണോ? ഓക്കെ. ഇതതിനോടൊപ്പം നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഹായ്, ഗുഡ് ഈവനിങ് ഗാനമഞ്ജരി. എനിക്ക് ഇന്ന് വേണ്ട പാട്ട് കളഭം തറ എന്ന പാട്ടാണ് വേണ്ടത്. ഇത് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് നന്ദു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നന്ദുവിന് വേണ്ടി നമുക്ക് ഇതിനോടൊപ്പം ഈ പാട്ടും ഇതിനോടൊപ്പം ആസ്വദിക്കാം.
2: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: പ്രോഗ്രാം തുടങ്ങിയപ്പോഴേ പറഞ്ഞു ഇന്ന് മെയ് 21 എന്ന് ലോക ചായ ദിനമാണ്. ചായ കുടിക്കാൻ ഇഷ്ടപ്പെട്ടവരെല്ലാരും ഇന്ന് ചായ കുടിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കും എന്റെ കൂട്ടുകാരനോടൊപ്പം പോയി ഇന്ന് ചായ കുടിക്കേണ്ട സമയമായിരിക്കാണ്. 6 മണിയായിരിക്കാണ് ഗാനമഞ്ചരി വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കാണ്. അപ്പോൾ നിങ്ങൾ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ ഇത് എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ. ബൈ ബൈ.
1: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: നീ ആളുകൊള്ളാലോ എന്തുകൊണ്ട്.
1: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളും.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. 16-ാം കേരള നിയമസഭ നിലവിൽ വന്നു. സമ്മേളനത്തിന്റെ ആദ്യ ദിവസം എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നടന്നു. സ്പീക്കർ തിരഞ്ഞെടുപ്പ് നാളെ. കിഴക്കമ്പലം ഭൂമി കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തിനകം ഡിജിപി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാരമ്പര്യ ജനിതക വൈകല്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള ദേശീയ പദ്ധതി ഉമിദിന് രാജ്യത്ത് തുടക്കമായി. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്ന് ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. 16-ാം കേരള നിയമസഭ നിലവിൽ വന്നു. സമ്മേളനത്തിന്റെ ആദ്യ ദിവസമായ ഇന്ന് എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നടന്നു. പ്രോട്ടോം സ്പീക്കർ ജി സുധാകരന് പുറമെ 139 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു. മഞ്ചേശ്വരം എംഎൽഎ എകെഎം അഷ്റഫ് കന്നഡയിലും ദേവികുളം അംഗം എഫ് രാജ തമിഴിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ജൂൺ 3 വരെയാണ് 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത്. നിയമസഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. സ്പീക്കർ സ്ഥാനത്തേക്ക് യുഡിഎഫ് എൽഡിഎഫ് ബിജെപി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: നാളെ രാവിലെ 9 മണിക്കാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിട്ടുള്ളത്. 3 മുന്നണികളും സ്പീക്കർ തെരഞ്ഞെടുപ്പിനായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരിക്കും തങ്ങളുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയെന്ന് യുഡിഎഫ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. എൽഡിഎഫിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി എസി മൊയ്തീനായിരിക്കും. ബിജെപിയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി ബിബി ഗോപകുമാറാണ്. നാളെ സ്പീക്കറെ തെരഞ്ഞെടുത്ത ശേഷം പിരിയുന്ന സഭ പിന്നീട് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനായി മെയ് 29 വീണ്ടും സമ്മേളിക്കുന്നത്.
0: എറണാകുളം കിഴക്കമ്പലം ഭൂമി കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തിനകം ഡിജിപി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് നടപടികൾ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ അദ്ദേഹം വകുപ്പ് സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ നിർദ്ദേശം നൽകി. പോലീസ് നടപടികളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഭാവിയിൽ ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചുള്ള സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടിയന്തര റിപ്പോർട്ട് തേടി. എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കാൻ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കും. കേസിലെ 5 പ്രതികൾക്കാണ് നിലവിൽ പരോൾ ലഭിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിലും രാജ്യത്ത് ക്രൂഡ് ഓയിൽ, പെട്രോൾ, ഡീസൽ, പ്രകൃതിവാതകം, എൽപിജി എന്നിവയ്ക്ക് ക്ഷാമമില്ലെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. റിഫൈനറികൾ പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാ പെട്രോൾ പമ്പുകളിലും ഇന്ധന ലഭ്യത ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി. പാരമ്പര്യ ജനിതക വൈകല്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള കേന്ദ്ര ബയോടെക്നോളജി വകുപ്പിന്റെ ദേശീയ പദ്ധതിയായ ഉമിദിന് രാജ്യത്ത് തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ജനിതക വൈകല്യങ്ങൾ തടയുന്നതിനായി രോഗനിർണയം, കൌൺസിലിംഗ്, പ്രതിരോധം, പരിശീലനം, പൊതുജനാരോഗ്യ ബോധവൽക്കരണം എന്നിവ ഏകോപിപ്പിച്ച് നടപ്പാക്കുന്ന ആദ്യ സമഗ്ര ദേശീയ പദ്ധതിയാണിത്. സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് 2026 സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മാർഗനിർദ്ദേശങ്ങൾ ബാധകമല്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകളുടെ ചെലവുകൾക്കായി സർക്കാരിൽ നിന്നോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നോ ഒരു ഗ്രാന്റും ലഭിക്കുന്നില്ല എന്നതാണ് ഇതിന് കാരണം. സുതാര്യത, ഉത്തരവാദിത്തം, പങ്കാളിത്ത ഭരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകളിൽ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കണമെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. സൌന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. സൌന്ദര്യവർദ്ധക വസ്തുക്കൾ മനുഷ്യ ശരീരത്തിൽ ലേപനങ്ങളായോ സ്പ്രേ ആയോ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ അറിയിച്ചു. സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിലെ നിരോധിത ചേരുവകളുടെ ഉപയോഗം, തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദങ്ങൾ എന്നിവ നിയമലംഘനമാണെന്നും CDSCO വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലക്ഷദ്വീപ് തീരത്ത് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ദേശീയ ദുരന്ത നിവാരണ സേന എറണാകുളം ജില്ലയിലെത്തി. ചെന്നൈ അറക്കോണം ആസ്ഥാനമായുള്ള NDRFന്റെ 4th Battalionലെ 33 സംഘമാണ് ജില്ലയിലെത്തിയത്. കാക്കനാട് കളക്ടറേറ്റിൽ എത്തിയ സേനാംഗങ്ങൾ ജില്ലാ കളക്ടർ ജി പ്രിയങ്കയുമായി കൂടിക്കാഴ്ച നടത്തി. അതേസമയം മഴക്കാലത്തിന്റെ പശ്ചാത്തലത്തിൽ രണ്ടാംഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലകളിൽ പൊതുജന സുരക്ഷയും സുഗമമായ ഗതാഗതവും ഉറപ്പാക്കുന്നതിനായി വിപുലമായ സുരക്ഷാ ട്രാഫിക് നിയന്ത്രണ നടപടികൾ കൊച്ചി മെട്രോ ശക്തിപ്പെടുത്തി. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ശില്പശാല മന്ത്രി കെ മുരളീധരൻ നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി നടക്കുന്ന ശില്പശാലയിൽ മാതൃകാ ജൈവവൈവിധ്യ സൌഹൃദ ഗ്രാമങ്ങൾ എന്ന സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെ വിവിധ പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. ജൈവവൈവിധ്യ ദിനത്തിൽ കേരള തപാൽ സർക്കിൾ മൈന്യൂട്ട് ലൈഫ് എന്ന പ്രമേയത്തെ ആസ്പദമാക്കി 6 പ്രത്യേക കവറുകൾ പുറത്തിറക്കും. എറണാകുളം ഹെഡ് പോസ്റ്റ് ഓഫീസിലും ദേവികുളം, പൊന്മുടി, കൽപ്പറ്റ, അഗളി, വെള്ളായണി, പാലക്കാട് തപാൽ ഓഫീസുകളിലും പ്രത്യേക കവറുകൾ നാളെ പ്രകാശനം ചെയ്യും. കർഷകർക്ക് പ്രതീക്ഷയേകി സംസ്ഥാനത്ത് റബ്ബർ വില ഉയരുന്നു. RSS 4 തരം റബ്ബറിന് കിലോയ്ക്ക് 260 രൂപയാണ് വില. മഴക്കാലത്ത് ഉൽപാദനം വർദ്ധിക്കുമെന്നതിനാൽ മരങ്ങളിൽ മഴമറ ഘടിപ്പിച്ച് ടാപ്പിംഗ് നടത്താനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് വിപണിയിൽ ഇത്രയും ഉണർവ് ദൃശ്യമാകുന്നത്. വേനൽക്കാലത്ത് ഇലകൊഴിച്ചിലിനെ തുടർന്ന് ഉൽപാദനം കുറഞ്ഞിരുന്നു. പുതുമഴയ്ക്ക് ശേഷം ഇലകൾ തളർത്ത് ടാപ്പിംഗ് പുനരാരംഭിച്ച വേളയിലാണ് വിലയും ഉയർന്നത്. ശക്തമായ മഴ നീണ്ടുനിന്നാൽ മഴമറ വെച്ചാൽ പോലും ടാപ്പിംഗ് നടത്താനാകുമോ എന്ന ആശങ്കയും കർഷകർ പങ്കുവയ്ക്കുന്നുണ്ട്. വിലയിലെ സ്ഥിരതയില്ലായ്മയും കർഷകരുടെ ആശങ്ക ഇരട്ടിയാക്കുന്നു. എങ്കിലും അനുകൂല സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ടു പോകാനാണ് ഒരു വിഭാഗം കർഷകരുടെ തീരുമാനം.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. മുതിർന്ന മാധ്യമപ്രവർത്തകൻ KG പരമേശ്വരൻ നായർക്ക് വിട. തിരുവനന്തപുരം തൃക്കണ്ണാപുരത്തെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നേരത്തെ പൊതുദർശനത്തിന് വെച്ച ഭൌതിക ശരീരത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ മാധ്യമ രംഗത്തെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 174 പോയിന്റ് ഇടിഞ്ഞ് 75,154, നിഫ്റ്റി 22 പോയിന്റ് നഷ്ടത്തിൽ 23,636 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 360 രൂപ വർദ്ധിച്ച് 1,17,280 രൂപയും ഗ്രാമിന് 14,660 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തുന്ന അപകട ഇൻഷുറൻസിന്റെ പോളിസി രേഖകൾ നാളെ കൈമാറും. വൈസ് ചാൻസലർ KK സാജു ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. 16th കേരള നിയമസഭ നിലവിൽ വന്നു. സമ്മേളനത്തിന്റെ ആദ്യ ദിവസം MLA മാരുടെ സത്യപ്രതിജ്ഞ നടന്നു. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. കിഴക്കമ്പലം ഭൂമി കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തിനകം DGP റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാരമ്പര്യ ജനിതക വൈകല്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള ദേശീയ പദ്ധതി ഉമിദിന് രാജ്യത്ത് തുടക്കമായി. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്ന് ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
4: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111 82 8081.
3: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
0: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
3: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9496124815 9496161815.
4: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

പിറന്നേ കോടി പറന്നേ പിറന്നേ കോടി പറന്നേ എമ്മാരിയപ്പ ഏ തേര ഇഴുക്ക് എന്നാച്ചിമുത്ത് ഏ മത്തളം കൊട്ടെ സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക്.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ ഡി റേഡിയോ 91.2.

0: പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
1: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യരെല്ലാവരും ശീലങ്ങളുടെ അടിമയാണ്. വ്യത്യസ്തമായ ശീലങ്ങൾ ചേരുന്നതാണ് മനുഷ്യൻ. ചില ശീലങ്ങളെയൊക്കെ അതിൻ്റെ ഫലമെന്താണെന്നും അതുകൊണ്ടുള്ള ഗുണമെന്താണെന്നും ഒന്നും നാം തിരിച്ചറിയാതെ മനുഷ്യനാണ് അങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞ് നാം അങ്ങ് ഉൾക്കൊള്ളുകയാണ്. അസൂയ, കുശുമ്പ്, കൊതിയും നുണയും പറയൽ, സ്വാർത്ഥത, ഇതൊക്കെ മനുഷ്യനിലുണ്ട് എന്ന് പ്രഖ്യാപിച്ച് സ്വയം അലങ്കാരമായി അങ്ങ് അണിയുകയാണ്. അങ്ങനെ അണിയുന്നതിലൂടെ അതാണ് നോർമൽ എന്നാണ് നാം പലപ്പോഴും ചിന്തിക്കുന്നത്. ഒരാൾ വന്നിട്ട് നമ്മളോട് പറയുകയാണ്, ഞാനിനി ഒരിക്കലും ആരോടും ദേഷ്യപ്പെടില്ല. അത് കേട്ടാൽ നമുക്ക് പെട്ടെന്ന് തോന്നുക അവനെന്തോ അബ്നോർമലായി എന്നാണ്. കാരണം ദേഷ്യപ്പെടണം എന്നുള്ളതാണ് നോർമൽ. ഇതൊക്കെ നോർമലാക്കിയത് അല്ലെങ്കിൽ ഇതൊക്കെയാണ് മനുഷ്യനെന്ന് നമ്മുടെ മനസ്സിനോട് തന്നെ പഠിപ്പിച്ചത് നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്തരം ശീലങ്ങൾ, ചിന്തകൾ നമുക്ക് മാറ്റാനായില്ലെങ്കിൽ ആ ശീലങ്ങൾ നമ്മെ മാറ്റിക്കൊണ്ടിരിക്കും. ഇപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുന്നു. എത്രയോ തവണ നാം പഠിച്ചിരിക്കുന്നു നമുക്ക് അങ്ങനെ പാടില്ല, ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല, ആ ആളോട് പോയി അങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ പറയുമെങ്കിലും അല്പസമയം കഴിയുമ്പോൾ അല്ലെങ്കിൽ അല്പദിവസം കഴിയുമ്പോൾ നാം വീണ്ടും ഇതുപോലെ ആവർത്തിച്ചു പറയും. അത് വലിയൊരു പ്രശ്നമായി തീരുകയും ചെയ്യും. ഇവിടെ സ്വന്തമായിരുന്ന്, സ്വസ്ഥമായിരുന്ന് ഇത്തരത്തിൽ നമ്മുടെ ഉള്ളിലുള്ള നാം നോർമലെന്ന് നമ്മോട് തന്നെ നാം പഠിപ്പിച്ചു വച്ചിരിക്കുന്ന, നമുക്കും സമൂഹത്തിനും ആർക്കും ഗുണകരമല്ലാത്ത ചില ശീലങ്ങളെ ഒന്ന് എഴുതി മാറ്റാൻ ശ്രമിക്കുന്നത് ഏറ്റവും ഉചിതമാണ്. ഞാൻ ആവർത്തിച്ചു പറയട്ടെ, ശീലങ്ങൾ നാം മാറ്റിയില്ലെങ്കിൽ ശീലങ്ങൾ നമ്മളെ മാറ്റുമെന്ന് തീർച്ചയാണ്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്.
2: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-7-9-9-8-7. മറ്റൊരു നമ്പർ 9846-7-6-6-8-4-4. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476-264-3691. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.